നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മേടം 31, 2026 മെയ് 14 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:32. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: Musically yours.
1: News Rainbow.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗില്ലെന്ന് ഡോ എം കെ മുനീർ. ജില്ലയിൽ നിന്നും തിരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ആകാശവാണിയുടെ 90th വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട്ട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ശനിയാഴ്ചയോടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 3 ദിവസം ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്.
1: ന്യൂസ് റെയിൻബോ.

0: ആരാധന.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

നമസ്തേ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വാം വെൽക്കം നമ്മുടെ ബെഡ് കോഫിയിലേക്ക്. ബെഡ് കോഫിയിൽ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. അതെ, നമ്മൾ വായിൽ വയ്ക്കുന്ന ഭക്ഷണം പല്ലുകൊണ്ട് കടിച്ച് ചവച്ച് അന്നനാളം വഴി എവിടെ എത്തും? വയറിലെത്തും, ഉദരത്തിലെത്തും. വയറ് ഈ ഭക്ഷണം ദഹിപ്പിച്ച് ആവശ്യമായ ഘടകങ്ങൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. തനിക്ക് മാത്രമായിട്ട് വയറ് ആഹാരം പിടിച്ചു വയ്ക്കുന്നുണ്ടോ? ഇല്ല. ഇനി കണ്ണിന് നേരെ എന്തെങ്കിലും വസ്തുക്കൾ വേഗത്തിൽ വരുന്നതായിട്ടൊന്ന് വിചാരിച്ചു നോക്കൂ. എന്തൊക്കെ സംഭവിക്കും അപ്പോൾ? പെട്ടെന്ന് കണ്ണടയ്ക്കും, തല വെട്ടിച്ചു മാറ്റും, ചിലപ്പോൾ കുനിഞ്ഞിരിക്കും, കൈവീശി ആ വസ്തുവിനെ തട്ടിക്കളയുകയും ചെയ്യും. ഈ പറഞ്ഞ സംഗതികളിലെല്ലാം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും പ്രവർത്തിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെയാണ്. ആഹാരം ദഹിപ്പിക്കൂ, തല വെട്ടിച്ചു മാറ്റൂ, കണ്ണടയ്ക്കൂ എന്നൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ. അതായത്,

0: മണ്ണിനെ രക്ഷിക്കാനായിട്ട് പല ശരീരഭാഗങ്ങളും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. അതുപോലെ വയറ് തൻ്റെ പക്കലെത്തിയ ആഹാരം എല്ലാവർക്കുമായി ഷെയർ ചെയ്തു. ഈ ഒത്തൊരുമയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. ഇതിലെന്തെങ്കിലും താളപ്പിഴ വന്നാൽ നമുക്ക് അസുഖമായി, നമുക്ക് അപകടമായി, അങ്ങനെ ആരോഗ്യം നഷ്ടപ്പെടും. ഓക്കെ, നമ്മുടെ ഈ ശരീരത്തിനെ പോലെ തന്നെ കാണാം സമൂഹത്തിനെയും. അവിടെയും ഇത്തരം ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനം വേണം. അങ്ങനെ സംഭവിക്കാതെ വരുമ്പോഴാണ് സമൂഹത്തിൽ നന്മയ്ക്കു പകരം തിന്മയുണ്ടാകുന്നത്. സമൂഹത്തിലുണ്ടാകുന്ന ഓരോ വിപത്തും നമുക്ക് തന്നെയല്ലേ ദോഷകരമാവുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ കാര്യം സേഫ് ആവണമെങ്കിൽ സമൂഹവും സുരക്ഷിതമായിരിക്കണം. അതാണ്. പ്രിയപ്പെട്ടവരെ, കേട്ടുകൊണ്ടിരിക്കാം ബെഡ് കോഫി 7 മണി വരെ. Stay tuned.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

ഹാപ്പിനെസ് ഇസ് എ ലൈറ്റ്, എൻ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇല്യൂമിനേഷൻ. ഇറ്റ് സെറ്റ്സ് എ പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് എ ക്രിയേഷൻ ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ സം ആൻഡ് ഈസി ഫോർ അതേഴ്സ്, ബട്ട് എസെൻഷ്യലി ആൻ അച്ചീവ്മെന്റ്, നെവർ ആൻ ആക്സിഡന്റ്. സന്തോഷം ഒരു വെളിച്ചമാണ്, ഒരു അന്തരീക്ഷവും ഉജ്ജ്വലനവുമാണ്. ഒരു വ്യക്തിത്വത്തെ ചിട്ടപ്പെടുത്തുന്നതും സന്തോഷം തന്നെ. ഇതിൻ്റെ സൃഷ്ടി, ഇതിൻ്റെ രൂപവൽക്കരണം ചിലർക്ക് വളരെ ബുദ്ധിമുട്ടേറിയതാവാം, മറ്റു ചിലർക്ക് വളരെ എളുപ്പവുമാകാം. അടിസ്ഥാനപരമായി സന്തോഷം എന്നത് ഒരു നേട്ടം തന്നെയാണ്, ഒരിക്കലും ഒരു ആകസ്മിക സംഭവമല്ല. ചങ്ങാതി, സന്തോഷത്തെക്കുറിച്ച് ഈ ഒരു കാഴ്ചപ്പാട് ഷെയർ ചെയ്തിരിക്കുന്നത് ആരാണെന്നറിയാമോ? എലിസബത്ത് ബിബെസ്കോ, ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ്. 1921 മുതൽ 1940 വരെയാണ് ഈ മേഖലയിൽ, എഴുത്തിൻ്റെ മേഖലയിൽ അവർ സജീവമായിരുന്നത്. ഒരു നടി കൂടിയായിരുന്ന ബിബെസ്കോ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ മകളും റൊമാനിയൻ രാജകുമാരൻ്റെ ഭാര്യയുമായിരുന്നു. ഓക്കെ, എലിസബത്ത് ബിബെസ്കോ രചിച്ച പ്രമുഖ കൃതികൾ പറയട്ടെ. ഐ ഹാവ് ഓൺലി മൈ സെൽഫ് ടു

0: ബ്ലെയിം, ബലൂൺസ്, ദ പെയിൻറ്റഡ് സ്വാൻ, ദ ഹോൾ സ്റ്റോറി, ദർ ഇസ് നോ റിട്ടേൺ, പോയിൻറ്റ്സ് ഓഫ് വ്യൂ, പോർട്രേറ്റ് ഓഫ് കാരോലിൻ, ദ റൊമാൻറ്റിക്. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ പേര് ബെഡ് കോഫി. ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻ്റാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. Stay tuned for more.
1: Musically yours, FM Rainbow 107.5. Stay tuned.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: നെവർ ഗെറ്റ് ടു ബിസി മേക്കിംഗ് എ ലിവിംഗ് ദറ്റ് യു ഫോർഗെറ്റ് ടു മേക്ക് എ ലൈഫ്.

0: ജീവിക്കാൻ പണമുണ്ടാക്കാനുള്ള തത്രപ്പാടിൽ ഓടി നടന്ന് ജീവിതം എന്ന സംഗതി മറന്നുപോകരുത്. ഇങ്ങനെ മറന്നു പോകുന്ന പലരും ഉണ്ട്. നമ്മളിവിടെ ഇപ്പോൾ പറയാൻ പോകുന്ന കഥയിലെ നായകൻ മാർട്ടിനും അത്തരത്തിലൊരാളാണ്. ഒരു സാങ്കല്പിക കഥയാണ്, പക്ഷെ നല്ലൊരു മെസ്സേജ് ഉണ്ട് അതിൽ. കേട്ടോളൂ ബെഡ് കോഫിയുടെ തേർഡ് സെഗ്മെന്റിൽ. ഭാര്യ, മൂന്ന് കുട്ടികൾ, ഇവരാണ് മാർട്ടിൻ്റെ ഫാമിലിയിലുള്ളത്. ഒരു ബ്രെഡ് ഫാക്ടറിയിലെ ഡെലിവറി മാനായിട്ടാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ആ ഒരു വരുമാനം കൊണ്ട് നാലുപേരും എങ്ങനെയൊക്കെയോ കഴിഞ്ഞുകൂടുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ട വിദ്യാഭ്യാസത്തിനായിട്ട് മാർട്ടിൻ എല്ലാ ദിവസവും ഈവനിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. രാത്രി തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാകും. കുട്ടികളാണെങ്കിലോ ഉറങ്ങിക്കാണും. ഞായറാഴ്ച ഒഴിച്ച് മറ്റൊരു ദിവസവും മാർട്ടിൻ കുട്ടികളെ ശരിക്കും കാണാറുമില്ല. പഠിച്ച് പുതിയൊരു ജോലി വാങ്ങി തൻ്റെ കുടുംബത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമായിരുന്നു മാർട്ടിൻ്റെ ചിന്ത. അവർ കുട്ടികൾ കംപ്ലയിൻറ്റ് പറയും, അച്ഛൻ അവരോടൊപ്പം ഇരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, കളിക്കുന്നില്ല എന്നൊക്കെ. എനിക്കും ആഗ്രഹമുണ്ട്, എന്നാലും ഞാൻ ഈ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നായിരുന്നു പുള്ളിക്കാരൻ്റെ മറുപടി എപ്പോൾ ചോദിച്ചാലും. ഓക്കെ, ഇതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ പരീക്ഷ വന്നു, അത് നന്നായി എഴുതി, റിസൾട്ടും മികച്ചതായി. കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുടെ പിൻബലത്തിൽ പുള്ളിക്കാരന് സൂപ്പർവൈസറായി പ്രൊമോഷൻ കിട്ടി ആ കമ്പനിയിൽ തന്നെ. ഭേദപ്പെട്ട ശമ്പളവുമായി, കുട്ടികൾക്ക് പുതിയ ഡ്രസ്സ്, വീട്ടിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ, അങ്ങനെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടായി വന്നു വൈകാതെ. എന്നിട്ടും മാർട്ടിനെ കാണാൻ കിട്ടിയില്ല വീട്ടുകാർക്ക്. ഇദ്ദേഹം ഓവർ ടൈം ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അടുത്ത ഒരു പ്രൊമോഷൻ, മാനേജറിയൽ പൊസിഷനിലേക്കുള്ള പ്രൊമോഷനാണ് ലക്ഷ്യം. അതിന് സഹായകമായ ഒരു കോഴ്സിനോട് ചേർന്നു. ഓക്കെ, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ അച്ഛൻ ഞങ്ങളുടെ കൂടെയില്ല എന്ന പഴയ പരാതി കുട്ടികൾ പറഞ്ഞെങ്കിലും കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന പഴയ ഉത്തരം തന്നെ കിട്ടി അവർക്ക്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിന് ഫലമുണ്ടായി. മാർട്ടിന് മാനേജറായി പ്രൊമോഷൻ കിട്ടി. സാലറി കൂടിയപ്പോൾ വലിയ സൗകര്യങ്ങളുള്ള പുതിയ ഫ്ലാറ്റിലേക്ക് മാറി. വീട്ടുജോലിക്ക് ആളെ നിർത്തി. അങ്ങനെ ജീവിതം വീണ്ടും മെച്ചപ്പെട്ടു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കക്ഷിക്ക് വീണ്ടും ഒരു തോന്നൽ, തൻ്റെ കുടുംബത്തിന് ഇതൊന്നും പോരാ, ഇനിയും ആർഭാടങ്ങൾ വേണമെന്ന്. ഇതുവരെയുള്ള തൻ്റെ കഠിനാധ്വാനത്തിന് ഫലങ്ങൾ കിട്ടി, അപ്പോൾ ഇനിയും നേട്ടം ഉണ്ടാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് പുള്ളിക്കാരൻ വീണ്ടും പഴയ ടൈം ടേബിളിലേക്ക് പോയി. പിന്നെയും എന്തു സംഭവിച്ചു? കുടുംബത്തിന് മാർട്ടിനെ കിട്ടാതെയായി. ഇപ്പോൾ അവധി ദിവസങ്ങൾ കൂടി ആള് ജോലിക്കാര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെയും മാർട്ടിൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. പ്രൊമോഷൻ, സാലറി ഹൈക്ക്, പതിയെ ബീച്ചിന് അഭിമുഖമായുള്ള കൊട്ടാരം പോലത്തെ ഒരു വീടും സ്വന്തമാക്കി. ആ വീട്ടിൽ താമസമാക്കിയ അന്ന് മാർട്ടിൻ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, താൻ ഇനി പുതിയ കോഴ്സസൊന്നും പഠിക്കുന്നില്ല, എക്സ്ട്രാ ജോലികളും ചെയ്യുന്നില്ല, സാധാരണ ഓഫീസ് ജോബ് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന്. ബാക്കിയുള്ള സമയം കുടുംബത്തിനൊപ്പം. ഭാര്യ ഹാപ്പി, കുട്ടികൾ ഹാപ്പി. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് മാർട്ടിൻ എഴുന്നേറ്റില്ല. ഭാര്യയും കുട്ടികളും കുടുംബവും ജോലിയും കോഴ്സുകളും ജീവിതവും ഒന്നും ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആള്. ഡിയേഴ്സ്, ഒരു വിശദീകരണവും വേണ്ടാത്ത കഥയല്ലേ? അതുകൊണ്ട് മാർട്ടിനെ പോലെ ആകാതെ ജീവിതം ബാലൻസ് ചെയ്യാൻ പഠിക്കണം. വേണ്ടപ്പെട്ടവർക്ക് സമയവും സ്ഥാനവും കൊടുക്കണം. ഓരോന്നും നാളെ ആവട്ടെ, അടുത്തവണയാവട്ടെ, ഇത് കഴിഞ്ഞാവാം എന്നൊക്കെ പറഞ്ഞ് നീട്ടിവെക്കാനാണ് ഉദ്ദേശമെങ്കിൽ മാർട്ടിന്റെ അനുഭവം ഒന്ന് ഓർത്തോളൂ.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5. തർക്കങ്ങൾ അവസാനിപ്പിക്കാനും പകയും വിദ്വേഷമൊക്കെ ഇല്ലാതാക്കാനും ഉപകരിക്കുന്ന ഒരു മാന്ത്രിക വാക്യം പറയാം. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഇതുപോലെ തന്നെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്തേനെ. തീർച്ച. ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊമ്പ് കുലുക്കി നിൽക്കുന്ന ഏതൊരാളിനെയും ഒന്ന് മയപ്പെടുത്തും. ഇത് പറഞ്ഞത് ഡെയ്ൽ കാർണഗി. യെസ്, പ്രശസ്ത ഗ്രന്ഥകാരനും പ്രാസംഗികനുമായിരുന്ന അദ്ദേഹം തൻ്റെ ഒരു അനുഭവം കൂടി വിവരിക്കുന്നുണ്ട് ഇതിനെ കണക്ട് ചെയ്ത്. അതാണിപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ കാർണഗി റേഡിയോയിലൂടെ പ്രസിദ്ധ എഴുത്തുകാരിയായ ലൂയിസ മേ ഓൾക്കട്ടിനെ പറ്റിയും അവരെ കണ്ട് സംസാരിച്ചതിനെ പറ്റിയൊക്കെ ഒരു പ്രഭാഷണം നടത്തി. പക്ഷേ ഒരബദ്ധം പറ്റി. കാർണഗി അവരെ സന്ദർശിച്ച വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അത് പറഞ്ഞത് തെറ്റിപ്പോയി. ആ തെറ്റാണെങ്കിൽ രണ്ട് തവണ ആവർത്തിക്കുകയും ചെയ്തു സ്ഥലം തെറ്റിച്ചത്. രണ്ട് ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയും വിമർശിച്ചും കൊണ്ടുള്ള ധാരാളം പ്രതികരണങ്ങളെത്തി റേഡിയോ സ്റ്റേഷനിൽ. അതിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ച് കത്തെഴുതിയത് ലിൻസി എന്നു പേരുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആ കത്തിലെ ഭാഷയും കുറ്റപ്പെടുത്തലും കണ്ടപ്പോൾ വല്ലാതെ ദേഷ്യം വന്നു കാർണഗിക്ക്. ഒരു സ്ഥലപ്പേരൊന്നും മാറിപ്പോയതിന് ഇങ്ങനെയൊക്കെ പറയണോ? ആ കുട്ടിക്കൊരു ചുട്ട മറുപടി എഴുതണം എന്ന് ആദ്യം അദ്ദേഹം നിശ്ചയിച്ചു. പക്ഷേ ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സ് പറഞ്ഞു. ആ പ്രതികരണത്തിന് ഇങ്ങനൊരു മറുപടി ഏതൊരാൾക്കും എഴുതാവുന്നതാണല്ലോ. താൻ അങ്ങനെ ചെയ്യരുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. പകരം ആ കുട്ടിയുടെ ദേഷ്യം, അവരുടെ ശത്രുത അത് സൗഹൃദമാക്കി മാറ്റണം. അദ്ദേഹം സ്വയം പറഞ്ഞു, ലിൻസിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെ തന്നെ ചിന്തിച്ചേനെ. അതുകൊണ്ട് കാർണഗി എന്ത് ചെയ്തു, കത്തിൽ നിന്നും ഫോൺ നമ്പർ എടുത്ത് സൂക്ഷിച്ചു ലിൻസിയുടെ കത്തിൽ നിന്നും. എന്നിട്ട് അടുത്ത തവണ അദ്ദേഹം ലിൻസി

താമസിക്കുന്ന പ്രദേശത്തിനടുത്ത് ഒരു പ്രോഗ്രാമിനായി ചെന്നപ്പോൾ ലിൻസിക്ക് ഫോൺ ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിങ്ങൾ എനിക്കൊരു കത്തയച്ചിരുന്നു, അതിന് നന്ദി പറയാൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞായിരുന്നു തുടക്കം. ലിൻസിക്ക് പക്ഷേ ആദ്യം ആളെ മനസ്സിലായില്ല. അപ്പോൾ കാർണഗി ആഴ്ചകൾക്ക് മുൻപ് താൻ റേഡിയോയിൽ ചെയ്ത പ്രഭാഷണവും അതിൽ സംഭവിച്ച അബദ്ധവും സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി, സോറി ഫോർ ദാറ്റ്. നിങ്ങൾ അത് തിരുത്തി കത്തെഴുതാൻ സമയം കണ്ടെത്തിയതിൽ വലിയ സന്തോഷം കേട്ടോ. അങ്ങനെ എഴുതേണ്ടി വന്നതിൽ എനിക്കും വിഷമമുണ്ട് മിസ്റ്റർ കാർണഗി, എൻ്റെ ക്ഷമ നശിച്ചുപോയി അതാണ്. അപ്പോൾ കാർണഗി പറഞ്ഞു, അങ്ങനെയല്ല, ഇത്ര നിസാര സംഗതി താൻ തെറ്റിക്കരുതായിരുന്നു. ഏതായാലും പറ്റിയ അബദ്ധം തിരുത്തി പറഞ്ഞിരുന്നു പിന്നത്തെ ഒരു പ്രോഗ്രാമിൽ നിന്ന്, സ്ഥലപ്പേര് ശരിയാക്കി പറഞ്ഞിരുന്നു എന്ന്. ആക്ച്വലി ഈ ലിൻസി ഉണ്ടല്ലോ, അവർ ജനിച്ചു വളർന്നത് ലൂയിസ മേ ഓൾകോട്ട് ജീവിച്ചിരുന്ന ഇടത്ത് തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ആ സ്ഥലത്തെ തെറ്റായി മറ്റൊരു സ്ഥലത്തിൻ്റെ പേരിൽ കാർണഗി പറഞ്ഞപ്പോൾ ലിൻസിക്ക് ഇത്രയും ദേഷ്യം വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളാണെങ്കിലോ, നമ്മുടെ സ്ഥലം, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലം, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം, അതെവിടെയെങ്കിലും ആരെങ്കിലും തെറ്റിച്ച് പറയുന്നത് കേട്ടാൽ തിരുത്താൻ എന്തായാലും തോന്നുമല്ലോ. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ലിൻസിക്ക് അത് അബദ്ധമായോ എന്നൊരു തോന്നലും വന്നു. ഐ എം സോ സോറി കേട്ടോ, ഇങ്ങനൊരു കത്ത് എഴുതിയതിൽ ഞാൻ ശരിക്കും ലജ്ജിക്കുന്നുണ്ട് ഇപ്പോൾ. ഇത് കേട്ടപ്പോൾ കാർണഗി വീണ്ടും പറഞ്ഞു, അദ്ദേഹം ആ തെറ്റ് വരുത്താൻ പാടില്ലായിരുന്നു എന്ന്. ഇനി എപ്പോഴെങ്കിലും ഇങ്ങനത്തെ മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കണമെന്നും പറഞ്ഞു. തൻ്റെ വിമർശനം ഇത്രയും ക്രിയാത്മകമായി സ്വീകരിച്ച കാർണഗിയോട് ലിൻസി തികഞ്ഞ ആദരവ് പ്രകടിപ്പിച്ചു. അദ്ദേഹം എത്രയോ നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട്. യെസ് ഫ്രണ്ട്സ്, അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ വീക്ഷണകോണിൽ നിന്ന് കാര്യങ്ങളെ കണ്ട് ലിൻസിയോട് കാർണഗി ക്ഷമ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വശത്തു നിന്നും ചിന്തിച്ച് അവരും ക്ഷമ ചോദിച്ചു ദേഷ്യപ്പെട്ടതിൽ. അപ്പോൾ കാർണഗി ഒന്ന് സംയമനം പാലിച്ചപ്പോൾ, നമ്മൾ ആദ്യം പറഞ്ഞ മാന്ത്രിക വാക്യം ഉപയോഗിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? അദ്ദേഹത്തിന് ദേഷ്യം നിയന്ത്രിച്ച സംതൃപ്തി, അപമാനത്തിന് നന്ദി തിരിച്ചു നൽകിയ സംതൃപ്തി, ഒപ്പം ലിൻസിയിൽ അദ്ദേഹത്തിനോട് ഇഷ്ടവും ആദരവും ഉണ്ടാക്കാൻ കഴിഞ്ഞു. ദരസ് പകയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ചുമന്ന് നടക്കേണ്ടി വരാൻ സാധ്യതയുണ്ടായിരുന്നിടത്ത് പോസിറ്റീവായ വികാരങ്ങൾ മാത്രം. അതുകൊണ്ടേ ഓർത്തു വെച്ചോളൂട്ടെ ഈ ഒരു സംഭവം, എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഉപകാരപ്പെടും. ആ സെന്റൻസ് ഒരിക്കൽ കൂടി പറയാം, പ്രത്യേകം നോട്ട് ചെയ്തോളൂ. നിങ്ങളങ്ങനെ വിചാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഇതുപോലെ തന്നെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്തേനെ. തീർച്ച. പ്രിയപ്പെട്ടവരെ, ഇങ്ങനത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ബെഡ് കോഫിയാണ്. ആൻഡ് ഇനി പറയാൻ നമുക്ക് കാര്യമായ സമയം ബാക്കിയില്ലാത്തതുകൊണ്ട് ബെഡ് കോഫി ഇന്നത്തേക്ക് നമുക്ക് അവസാനിപ്പിക്കാം എന്ന് പറയുന്നത് ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാറ്റ്. അപ്പോൾ ശരി, എല്ലാം അങ്ങനെ തന്നെ. ആൻഡ് ഇന്നത്തെ കർമ്മങ്ങളെല്ലാം വളരെ ഭംഗിയായി നടക്കട്ടെ, നല്ല റിസൾട്ട്സ് അതിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന ആശംസയോടെ ബൈ ഫോർ നൗ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ദ ബെഡ് കോഫിയുടെ ഡോർ അടയ്ക്കുന്നു. ടേക്ക് കെയർ.

0: ഹായ് ഹലോ, നമസ്കാരം. റെയിൻബോ ക്ലോക്കിൽ നോക്കുമ്പോൾ 6 മണി കഴിഞ്ഞ് 58 മിനിറ്റും 57 സെക്കൻഡും. ഇന്ന് പറഞ്ഞപ്പോഴേക്കും 6 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക്. എട്ട് സവാരി അപ്ഡേറ്റ്സുമായി കേൾക്കാം സവാരി ടൈം. 10 മണിക്ക് വാട്സപ്പിലൂടെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്ന പരിപാടിയാണ് വാട്സപ്പ്. പുത്തൻ ചലച്ചിത്ര ഗാനങ്ങളുമായി എത്തുന്ന ചാർട്ട് ബസ്റ്റേഴ്സ് 11 മണിക്ക്. പന്ത്രണ്ടിന് കേൾക്കാം യുവർ ചോയ്സ്. 3 മണിക്ക് വിവിധ് ഭാരതി റിലേ. വൈകിട്ട് 5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 8 സുറുമായി ശ്യാം. 9 റിതം റോഡ്സ്. അല്പസമയത്തിനകം കേൾക്കാം തൃശൂർ പനങ്കുളത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് വത്സല തിലകൻ തിരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങളുമായി ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചി.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

പനങ്കുളത്ത് നിന്നുള്ള ശ്രോതാവ് വത്സല തിലകൻ തിരഞ്ഞെടുത്തയച്ച ഒരു പിടി ഗാനങ്ങളാണ് ഇന്നത്തെ ലിസണേഴ്സ് ചോയ്സ്. സ്വാഗതം കൊച്ചിയിൽ. കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. അടുത്ത ഗാനത്തിലേക്ക് എത്തുമ്പോൾ ഭാരത ചലച്ചിത്ര മണ്ഡല നബസിലെ ബാസുര നക്ഷത്രമേ, ഭാവഭാവനാമൂർത്തി നിൻ പാദങ്ങളിലർപ്പിപ്പു ഞങ്ങൾ ഭക്തിനിർഭര സ്നേഹാദരപൂർവം ഈ കലാപുഷ്പം എന്ന ശ്ലോകം സ്ക്രീനിൽ എഴുതി കാണിച്ചു തുടങ്ങുന്ന ഒരു ചിത്രമുണ്ട്. മഹാനടൻ സത്യൻ്റെ മാലയിട്ട് വിളക്ക് വെച്ച് ഫോട്ടോയുടെ ദൃശ്യത്തിൽ തുടങ്ങുന്ന ഈ സിനിമയുടെ പേര് അക്കരപ്പച്ചാനാണ്. ജോലി നഷ്ടപ്പെട്ട കുടുംബനാഥനായി ഇടയ്ക്ക് ഭാര്യയുടെ പഴികേട്ട് വീടിൻ്റെ ഉമ്മറക്കോലായിലിരിക്കുന്ന കൈയുള്ള ബിനിയിലിട്ട നായകനായി സത്യൻ. അസുഖബാധിതനായ അദ്ദേഹം തൻ്റെ വേദനയും അവശതയെല്ലാം മറന്ന് അനശ്വരമാക്കിയ കഥാപാത്രമാണ്. വേദനയും നിരാശയും കലർന്ന് ആ കോലായിൽ ഇരിക്കുമ്പോഴാണ് സന്ധ്യ വിളക്ക് കത്തിച്ച് നാമജപം തുടങ്ങുന്നത്. ഓടിയെത്തി ചമ്രം പണിഞ്ഞിരിക്കുന്ന കുഞ്ഞും പാർവതി സമേതനായിരിക്കുന്ന ശിവനെയും ഫോട്ടോയിൽ നമുക്ക് കാണാം. വിളക്കിൻ്റെ നാളം ദൃശ്യങ്ങൾ ഭക്തിയിലാറാടുന്നു. സുജാത, ബേബി ഇന്ദിര എന്നിവരാണ് ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റ് അഭിനേതാക്കൾ. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് പി. മാധുരി.

ശത്രത്തിൽ ഒരു രാത്രി എന്ന ചിത്രത്തിന് വേണ്ടി 1978 യൂസഫ് അലി കേച്ചേരി രചിച്ച് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യമായി ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ കേട്ടത്. തൃശൂർ

1972 ആരോമലുണ്ണി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ ദേവരാജൻ ഗാനശില്പികളെ ഒരുക്കി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനത്തിലേക്ക് എത്തുമ്പോൾ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വരെ കരസ്ഥമാക്കിയ വിനയൻ. വിനയന്റെ ഇരട്ട സഹോദരനാണ് അജയൻ. ശങ്കരനാരായണൻ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഇവരുടെ അമ്മാവൻ. അപ്പം അമ്മാവന്റെ മകൾ രജനി. സഹോദരന്മാർ തമ്മിൽ ഒരു കൊമ്പൻമീശയുടെ വ്യത്യാസമുണ്ട് കാഴ്ചയിൽ. അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരെയും തിരിച്ചറിയുന്നത് കേട്ടോ. പക്ഷേ സ്വഭാവത്തിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ആളല്പം പരിക്കനാണ് അജയൻ. എന്നിരുന്നാലും ഹൃദയമുള്ളവനാണെന്ന് വിനയൻ തന്നെ പറയുന്നുണ്ട്. അജയനും രജനിയെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമുണ്ട്. ഡബിൾ റോളിലെത്തിയ നായകൻ നസീർ നദിയുടെ കരയിൽ നിന്ന് പാടുകയാണ് വേദനയോടെ. നദിയുടെ ഒഴുക്കിന്റെ വിവിധ ഭാവതലങ്ങൾ, നായകന്റെ പ്രണയത്യാഗം എല്ലാം നിഴലിക്കുന്ന ദൃശ്യങ്ങൾ. ശ്രീകുമാരൻ തമ്പി എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ചന്ദ്രകാന്തം. നായികയായി ജയഭാരതിയാണ് എത്തിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകി ആലപിച്ചത് MS വിശ്വനാഥൻ.

0: ജ്വല എന്ന ചിത്രത്തിൽ വേണ്ടി വയലാർ ദേവരാജൻ സംഗീത കൂട്ടുകെട്ടിൽ ഒരുക്കി പി സുശീല പാടിയ ഗാനമാണ് കേട്ടത്. 7:25 നമുക്ക് മലയാളത്തിൽ വാർത്തകളാണ്. 7:35 തിരികെയെത്താം. ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയുമായി. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: Aakashvani. Namaskaram. Vaarthakal vaayikkunnathu Vijesh. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.

0: ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആറു ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും യുഎഇ പ്രസിഡന്റുമായുള്ള രണ്ടാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇതു സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി എഐസിസി മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് കെപിസിസി ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലുള്ള ടിവികെ സർക്കാർ. വോട്ടെടുപ്പിൽ 144 എംഎൽഎമാർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ എൻആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. നീറ്റ് യുജി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ സിബിഐ അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റു 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി രണ്ടാംവട്ടം അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3ാമത്തെ സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആന്റ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും സിബിഐയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക മുനിസിപ്പൽ കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ സിബിഐക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ

0: സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
1: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12th class പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളേത് 82.13%. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ 2 വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: Musically yours, FM Rainbow 107.5. Stay tuned.

0: 1979-ൽ ഇനിയെത്ര സന്ധ്യകൾ എന്ന ചിത്രത്തിന് വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചന നിർവഹിച്ചു, ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ കത്തിലേക്ക് വരുമ്പോൾ, പ്രിയമുള്ള റെയിൻബോ, സ്വാഗതം കൊച്ചി. നിനക്ക് ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്ത് നിങ്ങൾ എടുത്തില്ല, പാട്ട് തന്നതുമില്ല. ദയവ് ചെയ്ത് എൻ്റെ ഈ കത്തെങ്കിലും എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ സങ്കടപ്പെടുത്തരുത്. പഴയ പാട്ട് എന്ന് വെച്ചാണ് എനിക്ക് എനിക്ക് ജീവനാണ്. കുറേ വർഷമായി പാട്ട് കേൾക്കുവാൻ തുടങ്ങിയിട്ട് ഞാൻ 65 വയസ്സുള്ളൊരു വീട്ടമ്മയാണ്. തൃശ്ശൂർ പനംകുളം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ പേര് വത്സല തിലകൻ എന്നാണ്. ഈ പേര് കേൾക്കുമ്പോഴെങ്കിലും എന്നെ ഓർമ്മ വരുമെന്ന് കരുതുന്നു. ഞാനിതിൽ കുറച്ച് പാട്ടുകൾ എഴുതുന്നുണ്ട്. എനിക്ക് വച്ച് തരുമല്ലോ എന്ന് എഴുതി അതിനുശേഷം അപ്പുറത്തെ പേജിൽ സ്വാഗതം കൊച്ചിയിലുള്ള എല്ലാ അവതാരകരെയും വളരെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കിരൺ ബേബിയെ, ആളുടെ സൗണ്ട് വളരെ ഇഷ്ടമാണ്. അവതരണ രീതിയും എന്നെ കൈവിടാതെ വീണ്ടും ഞാൻ എഴുതുന്നു. കത്ത് വന്നാൽ എൻ്റെ പാട്ട് കൊടുക്കണം എന്ന് എഴുതിയ വത്സല തിലകൻ എന്ന ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഹലോ.
1: ഹലോ.
0: ആ, പാട്ടുകൾക്ക് കേട്ട് സന്തോഷമായിട്ടിരിക്കുകയാണോ? അതെ. അപ്പൊ തൃശ്ശൂര് പനംകുളത്ത് ഇന്ന് ഉത്സവമാണല്ലേ? പാട്ടുകളൊക്കെ കേട്ടങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ ആരൊക്കെയുള്ളത്?
1: വീട്ടില് ഹസ്ബൻഡ്,

0: രണ്ട് മക്കള് മക്കളാണ്.
1: അവരൊക്കെ എന്ത് ചെയ്യുന്നു?
0: അവര് ഒരാള് ഇവിടെ നാട്ടിലുണ്ട്, ഒരാള് പുറത്താണ്.
1: ശരി, അവരുടെ പേരൊക്കെ പറഞ്ഞോളൂ.
0: മൂത്താളുടെ പേര് നിമൽ, മൂത്താളുടെ മരുമകളുടെ പേര് മനീഷ, രണ്ടാമത്തെ മരുമകള് പൂജ.
1: അതെല്ലേ, ഓക്കെ.
0: പിന്നെ രണ്ട് കൊച്ചുമക്കളുണ്ട്. കൊച്ചുമക്കള് മൂത്തത് ഋതുപാർവണ.
1: ഋതുപാർവണ, ഓക്കെ.
0: ഋതുപാർവണ. രണ്ടാമത്തെ കൊച്ചിന്റെ പേര് നിദാര.
1: ആഹാ, കൊള്ളാല്ല, വെറൈറ്റി പേരുകളൊക്കെയാണല്ലോ. ശരി, അവരൊക്കെ എന്തോരമായി? വലിയ എന്തോരമുള്ള പ്രായമായി അവർക്ക്?
0: മൂത്ത കുട്ടിക്ക് 5 വയസ്സ്, രണ്ടാമത്തെ മോന്റെ കുട്ടിക്ക് 2 വയസ്സ്.
1: ആഹാ, ശരി, ഓക്കെ ഓക്കെ. അതെ അല്ലേ, ഓക്കെ ഓക്കെ. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. നമ്മള് ഈ നിത്യസുന്ദര ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോ തന്നെ വലിയ സന്തോഷാവില്ലേ? അതെ അല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. ഈ വരയിട്ട ബുക്കൊക്കെ എവിടെ നിന്ന് കിട്ടി? അല്ല, പേപ്പർ ആണല്ലേ. ശരി ശരി ശരി, കൊള്ളാം കൊള്ളാം. അതെല്ലേ, ആ വരി വിടാതെ ഇങ്ങനെ കൃത്യമായിട്ട് വരി തന്നെ എഴുതി നിർത്തിയിട്ടുണ്ട്. അതെല്ലേ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം.
0: കവിത രണ്ടുപേരി,
1: ആ രണ്ടുപേരി ആയിക്കോട്ടെ കേട്ടോ.
0: േണു നീരാജരേണു ശിനാവിലുണ്ട് നീലക്കടമ്പിൽ പരാജരേണു തിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നും നിലകെട്ടി വീണരണ്ടിലകൾ നമ്മൾ രേണുകേ നീരാജ രേണു ശിനാവിലുണ്ട്
1: ശരി. അപ്പോ നല്ല ഒരു കവിതയാണ് ഇപ്പൊ നമുക്ക് വേണ്ടി ചൊല്ലിയത്. ഒരിക്കൻ കട്ടാക്കടയുടെ പാട്ടാണ് അല്ലേ, കവിതയാണ്? കവിതകളൊക്കെ കേൾക്കാറുണ്ടോ?
0: കേൾക്കാറുണ്ട്,
1: അതെല്ലേ.
0: പിന്നെ
1: അപ്പൊ പാട്ടും മിക്കവാറും ഇതിനോടൊപ്പം തന്നെ ഇരുന്ന് പാടുന്നുണ്ടാവും അല്ലേ ഇവിടെ? ആ കണ്ടോ, അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും, അറിയാൻ പറ്റും കേട്ടോ. അതെ അല്ലേ, അതന്നെ, അതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. നമ്മൾ ആ പാട്ടിനോടൊപ്പം തന്നെ പാടുക, അതുപോലെ നമ്മൾ അങ്ങനെയാണ് മനസ്സിനെ എപ്പോഴും അങ്ങനെ അയച്ചങ്ങ് വിടണം അല്ലേ. ഓക്കെ, അപ്പൊ പാട്ടുകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി മറ്റൊരു കത്തുമായിട്ട് ഇനി വീണ്ടും കേട്ടുമുട്ടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കിരണിനോട് ഞാൻ പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്
0: കേട്ടോ,
1: അറിയിച്ചിട്ടുണ്ടേ. അതല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കിവിടെ കത്ത് എടുക്കാനുള്ള സംവിധാനം അല്ലാതെ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ.
0: അപ്പൊ
1: തീർച്ചയായിട്ടും പറയാം കേട്ടോ, തീർച്ചയായിട്ടും പറയാം. വത്സല തിലകൻ എന്നുള്ള പേര് തന്നെ എന്ത് മനോഹരാണല്ലേ. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ഫേസ്ബുക്കിൽ, പോസ്റ്റിന്റെ താഴെ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണെന്നൊക്കെ പറഞ്ഞ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോ എന്തായാലും നമുക്ക് ബാക്കി പാട്ടുകൾ കൂടി ആസ്വദിക്കാം അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവരോടും പ്രത്യേക അന്വേഷണം ഒക്കെ പറയണം കേട്ടോ. ഓക്കെ, സന്തോഷം.
0: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ.

1955 ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിന് വേണ്ടി തിരുനയിനാർ കുറിച്ചി മാധവൻ നായർ ഗാനരചന നിർവഹിച്ച് ബ്രദർ ലക്ഷ്മണൻ സംഗീതം പകർന്ന് കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ് ഇപ്പോൾ ലിസ്ണേഴ്സ് ചോയ്സ് വാഗതകുച്ചിയിൽ കേട്ടത്. തൃശൂർ പനങ്കുളത്ത് നിന്നുള്ള റെയിൻബോ ശ്രോതാവ് വത്സല തിലകൻ തിരഞ്ഞെടുത്തയച്ച ഒരുപിടി ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ലിസ്ണേഴ്സ് ചോയ്സ് വാഗതം കൊച്ചി. അടുത്ത ഗാനത്തിലേക്ക് എത്തുമ്പോൾ കുടുംബക്കാർ ചെറിയ തെറ്റിദ്ധാരണയുടെ കാരണത്താലൊക്കെ അല്പം അകലത്തിലാണെങ്കിലും ജയചന്ദ്രനും രാജലക്ഷ്മിയും നല്ല അടുപ്പത്തിലാണ്. നന്നായി ചിത്രം വരയ്ക്കുന്ന ജയന്റെ അരികിലെത്തുന്ന നായിക രാജി ചോദ്യം ചോദിച്ചു തുടങ്ങണം. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഇത്ര വലിയ കണ്ണുണ്ടായിട്ടും കണ്ടില്ലേ? വലിയ ആളല്ലേ? അതാണ് കാണാതിരുന്നത്. അങ്ങനെ തമാശയൊക്കെ ആയിട്ട് തുടങ്ങുകയാണ് സംഭാഷണം. വീട്ടിൽ കല്യാണ ആലോചനകളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ആരാ ചെക്കൻ? എന്താ ജോലി? ജാതകം നോക്കിയോ? അരി എങ്ങനെ? ഇപ്പം വില? ഇങ്ങനെ പരസ്പരം യാതൊരു ബന്ധമില്ലാത്ത സംഭാഷണം വളരെ രസകരമായിട്ട് നായകനും നായികയും പറയുമ്പോൾ നമ്മളൊന്നും ഞെട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ കളി പറഞ്ഞ് നിന്നിട്ട് നായകൻ നായികയെ വരയ്ക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ വരയ്ക്കാൻ വേണ്ടി തെല്ല് നീരസത്തോടെ പോസ് ചെയ്യുന്ന നായികയെ നായകൻ ചേർന്ന് നിന്ന് പാടുകയാണ്. നായകൻ നാണത്തോടെ പ്രണയ വിവശതയോടെ നായിക ഷീല ചിത്രം പാടുന്ന പുഴ 1968 ശ്രീകുമാരൻ തമ്പി രചിച്ച് വിദക്ഷിണമൂർത്തി സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

1971 പഞ്ചവൻകാട് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച് ദേവരാജൻ സംഗീതം പകർന്ന് പി സുശീലയും സംഘവും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അശ്വതി രാജാവിനും അരുന്ധതി ദേവി മഹാറാണിക്കും ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മംഗല്യമലയിൽ ചെന്ന് 1001 ഒരു ഗായത്രി മന്ത്രം ചൊല്ലിക്കിട്ടിയ നിധിയാണ് സാവിത്രി ദേവി. കുമാരി കല്യാണപ്രായമായപ്പോൾ രാജാവ് മന്ത്രിയെയും പരിവാരത്തിനെയും ഒപ്പം കുമാരിയെ കൊട്ടാരങ്ങൾ സന്ദർശിക്കാനായിട്ട് വിടുകയാണ്. ഇഷ്ടവരനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി കൊടുക്കുകയാണ്. വ്യത്യസ്തമായ ഈ രീതിയിൽ കഥ പോകുമ്പോൾ രഥത്തിലേറി വനത്തിലൂടെ പോകുന്ന സമയത്താണ് ആ ഗാനം ഒഴുകിയെത്തുന്നത്. കയ്യിൽ ഒരു കോടാലിയുമേന്തി വലിയ വളയക്കമ്മലണിഞ്ഞ് സുമുഖനായ യുവാവ് താഴെ ശാന്തമായി ഒഴുകുന്ന പുഴയുടെ കരയിൽ നടന്ന് അവൻ പാടുകയാണ്. കുമാരിയും തോഴിമാരും അവൻ്റെ അരികിലേക്ക് എത്തുന്നു. സത്യവാൻ സാവിത്രി എന്ന ചിത്രത്തിൽ കമൽഹാസൻ, ശ്രീദേവി താരജോടികൾ. 1977 ശ്രീകുമാരൻ തമ്പി രചിച്ച് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

ന്യൂസ് വ്യൂസ് എന്റർടൈൻമെന്റ് 107.5 മ്യൂസിക്കലി യോഴ്സ്.

എന്റെ മോഹമുള്ളിൽ മാടി വിളിക്കുമ്പോൾ ഏകനായി വിരഹം സഹിച്ചാലും കാത്തിരിക്കേണ്ടതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന വരികൾ. ലിസ്ണിങ് ചോയ്സ്, സ്വാഗതം കൊച്ചിയിൽ. രമണൻ എന്ന ചിത്രത്തിലെ ഗാനം.

ബ്രഹ്മചാരി എന്ന ചിത്രത്തിന് വേണ്ടി 1972 വയലാർ രചിച്ച് വി ദക്ഷിണമൂർത്തി സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ കേട്ടത്. ഒരുപറ്റം ആടുകളെ കൊണ്ടുവരുന്ന നായകൻ, കയ്യിൽ ഒരു ഓടക്കുഴൽ, പശ്ചാത്തലത്തിൽ വലിയൊരു പാറയും കാണാം. വനത്തിലേക്കുള്ള വഴിയും വഴിയിലേക്ക് കയറും മുമ്പ് കയ്യിൽ ഒഴിഞ്ഞ പൂക്കൂടയുമായി അരികിലേക്ക് ഓടിയെത്തുന്ന നായിക. ഒരു സംഭാഷണം പോലെ ഒഴുകുന്ന ഈ ഗാനത്തിൻ്റെ ദൃശ്യങ്ങളിലും ഒരു അരുവിയുടെ സാന്നിധ്യമുണ്ട്. ഇത്രയും കേട്ടപ്പോൾ തന്നെ പ്രശസ്തമായ ഗാനം നമ്മുടെ മനസ്സ് മൂളിക്കാണും അല്ലേ. പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, ഇന്നത്തെയും പ്രതീകമായ ചെങ്കമ്പഴിയുടെ രമണൻ അഭ്രപാളിയിൽ ഈ കാവ്യം വിടർന്നപ്പോൾ രമണനായി എത്തിയത് നിത്യഹരിത നായകൻ പ്രേംനസീർ, നായികയായി ഷീലയും, കെ രാഘവൻ്റെ സംഗീതത്തിൽ കെ പി ഉദയഭാനു, പി ലീല എന്നിവർ ചേർന്ന് 1967 പാടിയ ഗാനത്തിലെ വരികൾ പ്രണയത്തിൻ്റെ പവിത്രത കാത്തുസൂക്ഷിക്കേണ്ടതിനെക്കുറിച്ച് എന്നും ഇന്നും ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രണയത്തിൻ്റെ

0: ലോലനായേകനായി പോവുക പോവുക ജീവനാഥ.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

8-15 ഇംഗ്ലീഷിൽ വാർത്തകളാണ്. അപ്പോൾ ഇന്ന് വത്സല തിലകൻ പനങ്കുളത്ത് നിന്ന് തിരഞ്ഞെടുത്ത ഒരുപാട് ഗാനങ്ങളാണ് ആസ്വദിച്ചത്. നാളെ കേൾക്കാം പള്ളുരത്തിൽ നിന്ന് ഗിരിജ തിരഞ്ഞെടുത്ത ഒരുപാട് ഗാനങ്ങൾ നാളെ രാവിലെ 7 മണിക്ക്.

ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം സൈറ മുജ്തബ. ദ ഹെഡ്ലൈൻസ്: ടു ഡേ മീറ്റിംഗ് ഓഫ് ബ്രിക്സ് ഫോറിൻ മിനിസ്റ്റേഴ്സ് ടു ബിഗിൻ ഇൻ ന്യൂഡൽഹി ടുഡേ. അസാം ഗവൺമെന്റ് ടു ഇൻട്രൊഡ്യൂസ് യൂണിഫോം സിവിൽ കോഡ് ബിൽ ഇൻ സ്റ്റേറ്റ് അസംബ്ലി ഓൺ 26th ഓഫ് ദിസ് മന്ത്. India bans export of sugar until September this year to cool domestic prices. West Bengal government lifts all restrictions on interstate movement of potato, onion, fruits, vegetables, food grains and other essential commodities. Heavy rain and dust storm leaves 60 people dead across Uttar Pradesh. Praveen Sood gets 1 year extension as CBI director. And Virat Kohli slams record 9th IPL century as Royal Challengers Bengaluru beat Kolkata Knight Riders by 6 wickets in Raipur. And now the news in detail. A two-day meeting of BRICS foreign ministers will begin today in New Delhi. The meeting will be chaired by External Affairs Minister S. Jaishankar.

0: ക്ലോക്കിൽ സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 30 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് പങ്കുവയ്ക്കാനുണ്ട് റെയിൻബോയ്ക്ക്. ജൂലൈയിൽ ഒഴിവുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള IMR പരീക്ഷ 17 മെയ്ക്ക് യോഗ്യരായ അപേക്ഷകരുടെ അഡ്മിറ്റ് കാർഡ് LBS സൈറ്റിൽ, അതായത് LBS Center.in അക്ഷയ എന്നുള്ള വെബ്സൈറ്റിൽ ലഭിക്കുമെന്നുള്ളതാണ് അറിയിക്കുന്നത്. ഫോൺ നമ്പറുണ്ട് 0491254188. ഒരിക്കൽ കൂടി പറയാം, 0491254188. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 254-7820. കേന്ദ്ര സർക്കാർ സംരംഭമായിട്ടുള്ള ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത ഡിഗ്രിയാണ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത +2. 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത SSLC. ഇങ്ങനെയുള്ള തുടങ്ങിയ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ, റെഗുലർ, പാർട്ട് ടൈം ബാച്ചുകളുണ്ട്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7994449314. 7994449314. പാരവൈറ്റ് നിയമനം. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദേവികുളം ബ്ലോക്കുകളിലേക്ക് പാരവെറ്റിനെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. VHSE ലൈവ് സ്റ്റോക്ക് അഥവാ ഡയറി പൗൾട്രി മാനേജ്മെന്റ് കോഴ്സ് പാസ്സായിരിക്കുന്നതിനോടൊപ്പം കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിച്ച 6 മാസത്തെ വെറ്റിനറി ലബോറട്ടറി ടെക്നിക്കൽ ഫാർമസി നഴ്സിംഗ് സ്റ്റൈപ്പൻഡറി ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടിയവരും ആയിരിക്കണം അപേക്ഷകർ. ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ VHSE ലൈവ് സ്റ്റോക്ക് അഥവാ ഡയറി പൗൾട്രി മാനേജ്മെന്റ് കോഴ്സ് പാസ്സായവരോ അല്ലെങ്കിൽ VHSE നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് NSSQF അടിസ്ഥാനമായി ഡയറി ഫാർമർ എന്റർപ്രണർ, DFE സ്മോൾ പൗൾട്രി ഫാർമർ എന്റർപ്രണർ, SPF എന്നിവയിൽ ഏതെങ്കിലും കോഴ്സ് പാസ്സായിട്ടുള്ളവരെയും പരിഗണിക്കും. പാരവിറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് LMV ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. മെയ് 15 രാവിലെ 11 മണിക്ക് ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി തൊടുപുഴ മങ്ങാട്ടുകവലയിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രവേശനം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആലത്തൂർ പെൺകുട്ടികളുടെയും വടക്കഞ്ചേരി ആൺകുട്ടികളുടെയും പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ പ്രവേശനം ലഭിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന പട്ടികജാതി മറ്റു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും, അതായത് സീറ്റിൽ 10% ആട്ടോ, അപേക്ഷിക്കാൻ സാധിക്കും. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ മെയ് 26 മുമ്പായിട്ട് ആലത്തൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണമെന്ന് അറിയിക്കുകയാണ്. ഫോൺ നമ്പറുണ്ട് 8547-630-131. 8547-630-131. പ്രധാന അറിയിപ്പ്, അറ്റകുറ്റ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ മുതലമടയ്ക്കും കൊല്ലംകോടിനും ഇടയിലുള്ള റെയിൽവേ ഗേറ്റ് LC നമ്പർ 31 ഇന്ന് വൈകിട്ട് 6 അടയ്ക്കുന്നതാണ്. മുതൽ മെയ് 15 അതായത് നാളെ രാവിലെ 10 വരെയാണ് അടച്ചിടുന്നത്. പട്ടഞ്ചേരി വഴി കൊല്ലംകോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ മലയമ്പളം പൊക്കുന്നി കാരപ്പറമ്പ് വഴിയോ മലയമ്പളം അമ്പതി കുറ്റിപ്പാടം വഴിയോ പോകണമെന്ന് കൊല്ലംകോട് സീനിയർ സെഷൻ എഞ്ചിനീയർ അറിയിക്കുന്നു. ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 40 സെക്കൻഡും. ഇനി കേൾക്കാം.
1: Blast your mornings with blistering music. Savari time.

0: ആണ്. നമുക്ക് 10 മണിവരെ കേട്ടോ. അപ്പോൾ 1990കൾക്ക് ശേഷമുള്ള പാട്ടുകളൊക്കെ ആസ്വദിച്ച് ആ പാട്ടുകൾ കിട്ടാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. വിളിക്കുക ഫോൺ എടുത്ത് 0484-242-8101 0484-242-8101. അപ്പോൾ 90കൾക്ക് ശേഷമുള്ള ഇഷ്ട ഗാനങ്ങൾ ആസ്വദിക്കാൻ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാര്യമാട്ടോ. അല്ലെങ്കിൽ യാത്ര അപ്ഡേറ്റ്സ്, എന്തെങ്കിലും അപ്ഡേറ്റ്സ്, ട്രാഫിക് അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് പങ്കുവെക്കണം സവാരി ടൈം ആയി. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
1: കരുണാകരൻ, എടവനക്കാട്.
0: എടവനക്കാട്. എടവനക്കാട് എന്താണ് വിശേഷം?
1: എനിക്ക് ഹോട്ടലാണ്.
0: ഹോട്ടലാണ് അല്ലേ?
1: ഹോട്ടലെടുത്തത്.
0: ആ ശരി. ഇപ്പൊ എങ്ങനെയാണ് ഈ വിറകിലാണോ അതോ ഗ്യാസിലാണോ?
1: ഗ്യാസിന് ബുദ്ധിമുട്ടാണ്.
0: ആ ശരി ശരി,
1: കുഴപ്പമില്ല, എന്നാലും വിറകുണ്ട്.
0: വിറകുണ്ട്, ഓക്കെ. അപ്പൊ അങ്ങനെ വളരെ സന്തോഷമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ?
1: മീൻ
0: വാങ്ങാനായിട്ട് അല്ലേ? അപ്പൊ ഒരു ശരാശരി നമുക്ക് ഒരു ദിവസം ഹോട്ടലിലേക്ക് എത്ര കിലോ മീൻ വേണ്ടി വരും?
1: അത് ഒരു കൂടി വന്നാല് 5-8 കിലോ മീനൊക്കെ പോകും.
0: അതെല്ലേ? ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു ടീം ഉണ്ടാവും അല്ലേ?
1: ആ സ്ഥിരമായിട്ട്
0: വാങ്ങിക്കട്ടെ. ഫ്രഷ് മീൻ കിട്ടും അല്ലേ? ഓക്കെ. യാത്ര ചെയ്യാനായിട്ടൊക്കെ സൗകര്യം എങ്ങനെയാണ്? ക്ലിയർ ആണോ റോഡൊക്കെ?
1: ആ കുഴപ്പമില്ല, റോഡ് നല്ല ഷോർട്ടാണ്. ഞങ്ങള് എടവനക്കാട് റൂട്ടാണ്.
0: റൂട്ടാണ്
1: പറവൂർ റൂട്ട്. പറവൂര്.
0: അതെ. അവ വഴിയിൽ ബ്ലോക്ക് ഒന്നും ഇല്ല ഇപ്പൊ നിലവില്? അതെപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. യാത്ര ചെയ്യുമ്പോ നമ്മളാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നെങ്കിൽ പ്രത്യേകിച്ചും അത് ഒരു വലിയ അറിയിപ്പ് തന്നെയായിട്ട് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. അതെ അല്ലേ, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: തേൻമാവിൻകൊമ്പത്തിലെ പാട്ടാണ്
0: വേണ്ടത്. ആ ഓക്കെ, അപ്പൊ ആ പാട്ടാ വരുന്നത് കേട്ടോ. തേൻമാവിൻ കൊമ്പത്തിലെ പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
1: മൂന്ന് പേർക്ക്, ഒന്ന് വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞ ഒറ്റപ്പാലത്തിലെ ശ്രോതാക്കളാണ്. പിന്നെ ഒരു മനോഹരൻ ഇടയത് കപ്രശ്ശേരി. പിന്നെ നമ്മുടെ ഒരു സാറുണ്ട് റസാഖ് സാറ്, അത് അഗ്രികൾച്ചറിലെ ഉദ്യോഗസ്ഥ റിട്ടയർഡായി. അദ്ദേഹം ട്രെയിനിലെ എപ്പോഴും
0: കേൾക്കുന്നതാണല്ലേ. ഓക്കെ ഓക്കെ.
1: പിന്നെ എന്റെ കൂട്ടുകാരൻ വേറെ ഉണ്ട്, ആലങ്ങാട്ടുള്ള ജബ്ബാർക്ക.
0: ജബ്ബാർ അല്ലേ, ഓക്കെ. അപ്പൊ എല്ലാ
1: സാറേ ഇവരൊക്കെ അറിയോ?
0: പിന്നെ എല്ലാവരും നമ്മൾ അറിയൂലോ, സുപരിചിതരാണ്. അതെ അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. 94 ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി, നമുക്ക് ഗാനരചന നടത്തിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും ചേർന്ന് തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനം വരെ കേട്ടോ. ഓക്കെ
1: ഓക്കെ.
0: അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ.

0: ക്ലോക്കിലേക്ക് സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 42 സെക്കൻഡും ആയിട്ടുണ്ട്. സവാരി ടൈം യാത്ര തുടരുന്നു. അപ്പോ സവാരി അപ്ഡേറ്റ്സ്, എന്തെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ് ഒക്കെ പറയാനുണ്ടെങ്കിലും പങ്കുവെക്കാനും നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളോടൊപ്പം ഇഷ്ട ഗാനങ്ങളും ആസ്വദിക്കാം 90കൾക്ക് ശേഷമുള്ള ഗാനങ്ങൾ. അപ്പോ വിളിക്കുന്ന നമ്പർ 0484242801. നമുക്ക് അടുത്തൊരു കോളർ ലൈനിലുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: എന്റെ പേര് ജോഷി എന്നാണ്.
0: ആ, എവിടെ നിന്നാണ്?
1: ഞാൻ ഇപ്പൊ ട്രാവൽ ചെയ്തോണ്ടിരിക്കുവാണ്.
0: ട്രാവൽ ആണ്? എവിടേക്കാണ്?
1: കാക്കനാട്ടേക്ക് പോവാണ്.
0: കുമ്പളത്ത് നിന്ന് കാക്കനാട് അല്ലേ?
1: അതെ.
0: ഓക്കെ, എന്നാണ് ജോലിക്ക് വേണ്ടി പോകുന്നാണോ?
1: അതെ അതെ, അവിടെ സെറ്റില് ജോലിയാണ്.
0: ഓക്കെ, കാക്കനാട് എത്താറായോ?
1: എത്ര ആയിട്ടില്ല, ഞാനിപ്പോ പാലാരിവട്ടം ആ ലെവലിന്റെ അവിടുന്ന് പെണ്ണല വഴി കയറി പോണം.
0: അത് ശരി. വഴിയൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
1: വഴി ക്ലിയർ ആണ്.
0: അതിൽ പരം മറ്റു എന്ത് സന്തോഷമാണ് ഉള്ളത് അല്ലേ?
1: അതെ അതെ, സന്തോഷം അരമണിക്കൂർ ബ്ലോക്കിന് കിടന്ന് വിഷമിച്ചിട്ടാണ് പോകുന്നത്.
0: തീർച്ചയായിട്ടും,
1: ചില ദിവസങ്ങൾ കിട്ടുമ്പോ വളരെ ഹാപ്പിയാണ് മനസ്സിൽ.
0: അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റോഡ് യാത്രയ്ക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങനെ ഒരു ഇത് വേണം അല്ലെ? കർശനമായിട്ട് യാത്രയ്ക്ക് വേണ്ടി മാത്രമായിട്ട് മറ്റൊരു തടസ്സങ്ങളും ഇല്ലാതെ യാത്രയാകണം എന്നുള്ളത് ഇനി എന്നാണ് നമുക്കത്?
1: ജനങ്ങളുടെ കൺവീനിയൻസ്, കാരണം അവർക്ക് യാതൊരുവിധ അർത്ഥങ്ങൾ ഉണ്ടാകാതെ
0: മുന്നോട്ട്
1: എത്തണമെങ്കിൽ സമയത്തിന്റെ മൂല്യമുണ്ട്.
0: അതെ,
1: എല്ലാ കാര്യങ്ങളും.

0: അപ്പോൾ അതിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ പൽചക്രം പോലെ അങ്ങനെ മുന്നോട്ട് കൃത്യമായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കാം. അപ്പൊ ഇന്ന്
1: അതെ,
0: ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ ഒരു പാട്ട് ഇപ്പൊ കിണർ കിണർ എന്നുള്ള സിനിമയിലെ ഒരു പാട്ട്.
0: ഓക്കെ, അയ്യാ സ്വാമി നമ്മൾ ഒന്നേ സ്വാമി എന്നുള്ളൊരു പാട്ടാണ്.
1: അതെ അതെ അതെ.
0: അതായത് ഈ ഭാഷയ്ക്കും ഒക്കെ അതിർവരമ്പുകൾക്കപ്പുറം നാട് അയൽനാടാണ് പക്ഷേ നമ്മളൊക്കെ ഒന്നാണ് എന്നുള്ള ഒരു അർത്ഥം വരുന്ന പാട്ടാണ്.
1: ഒന്നാണ്,
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: നേതൃത്വത്തിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മൾ എല്ലാവരും ഒരു മനുഷ്യരാണ്.
0: തീർച്ചയായിട്ടും നമ്മൾ
1: എല്ലാ രീതിയിൽ ചിന്തിക്കാം.
0: അതെ അതെ, നമുക്ക് എന്നാ എല്ലാ എന്നും ഒന്നായി തന്നെ നന്മയിലൂടെ മുന്നോട്ട് പോവാ അല്ലേ? ഓക്കെ, അപ്പോ
1: എല്ലാവരും
0: തീർച്ചയായിട്ടും. അപ്പൊ സുഖകരമായിട്ട് യാത്ര കൃത്യസ്ഥലത്ത് കൃത്യസമയത്ത് എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ് സവാരി ടൈം. അപ്പൊ നമ്മുടെ പാട്ട് വരുന്നു കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മാനനീയ

0: 1997 ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയും ജി ശ്രീകുമാർ കെ എസ് ചിത്ര ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വർണ്ണപ്പകിട്ടിലെ മൂവി അല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ നല്ല ഫ്രഷായിട്ടിങ്ങനെ ഇരിക്കുന്ന സമയം ഇപ്പം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 8:14 അങ്ങനെ നമ്മുടെ സവാരി ടൈം യാത്ര തുടരും 10 മണി വരെ. അപ്പോൾ വിളിക്കാം, വിളിച്ച് യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അതിനോടൊപ്പം 1990 ശേഷമുള്ള ഒരു ഇഷ്ട ഗാനവുമാകാം. 0484-248-101 സവാരി ടൈം. അപ്പോൾ നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം, നമസ്കാരം. വളരെ
0: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ശശികുമാർ, ഗീതാ ശശികുമാർ. ഞാനും ഭാര്യയും കൂടിയിട്ട് എറണാകുളത്തുനിന്ന് പാലക്കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
0: എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് അല്ലേ?
1: എറണാകുളം പറഞ്ഞ തൃപ്പൂണിത്തുറ ഇരുമ്പലത്തിനാണ്, പ്രോപ്പർലി ഇരുമ്പലത്തിനാണ്.
0: ഓക്കെ, യാത്ര ഇപ്പൊ എവിടെ എത്തി?
1: ഏകദേശം പാലക്കാട് ടോളിനടുത്ത് എത്തി. ഒരു 100 മീറ്റർ പാട്ട്. അപ്പൊ ഞങ്ങൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് കണ്ണിന്റെ സംസാരിക്കാം.
0: ആണല്ലേ. അപ്പൊ ഈ വഴിയില് ചാലക്കുടി ഭാഗത്തൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നോ?
1: ചാലക്കുടി ഭാഗത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് കൺസൺഡായിട്ട് വന്ന, പക്ഷെ ദൈവസായിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. 2 മിനിറ്റില് ചാലക്കുടി പാലം കടന്നു.
0: ആഹാ, അത് അത്ഭുതമാണല്ലോ അല്ലേ. ഇപ്പൊ പ്രത്യേകിച്ച് ഈ കുറച്ച് അതെല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് വരുന്നത്. അത് ശരി. ഓക്കെ ഓക്കെ. എന്താണ്, എന്താ വർക്ക് ചെയ്യാണോ?
1: ഞങ്ങള് ഭാരത പെട്രോളിയം കോർപ്പറേഷനിലായിരുന്നു.
0: കിട്ടാറുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: നമ്മുടെ ഈ പാട്ടില്ലേ, അതായത് വാരി ശിവന വിജയുടെ മൂവിയുടെ ഒരു പാട്ടുണ്ട്, അതായത്
0: രഞ്ജിതമേ. ഓക്കെ.
1: ഗ്രാൻഡ് ഡോട്ടർ, ഷീ ഈസ് ഓൺലി 3 ഇയേഴ്സ്. 3 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ആ പാട്ടും വെച്ച് ഡാൻസ് ചെയ്യാൻ കണ്ട അത്ഭുതപ്പെട്ടു.
0: അതെല്ലേ. ഓക്കെ. ഈ പാട്ടിന് ചോദിച്ചപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഏതോ ഒരു ബാഹ്യ പ്രേരണയുണ്ട്. അതെ അതെ, കറക്റ്റാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൽ പരം മറ്റൊരു സന്തോഷം ഇല്ല. പ്രത്യേകിച്ച് പേരെ കുട്ടികളുടെ ഇഷ്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഇഷ്ടമാണ് അല്ലേ. അതെ അതെ അതെ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ അതെ. അവരുടെ സമയമാണ് ഇനി, അവരുടെ സമയമാണ് അല്ലെ. ഇപ്പൊ കാർത്തികേയനോട് പറയുന്ന പോലെ ഇത് അങ്ങേരുടെ സമയമാണ്. ഓക്കെ. അപ്പോ എന്തായാലും നമുക്ക് ആ പാട്ട് വരുന്നുണ്ട്. അപ്പോ രാജൻ സോമസുന്ദരം ആണ് ഇപ്പോ ഉള്ളത് റെയിൻബോ. അപ്പൊ കേൾക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഒരുപാട് സന്തോഷം കേട്ടത് കേട്ടോ. ഓക്കെ. അതെ, തീർച്ചയായിട്ടും. ഒരുപാട് പേര് അങ്ങനെ സംശയം പറയാറുണ്ട് കേട്ടോ. അതെല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം എന്തായാലും ഒപ്പം ചേർന്നതിന്. അപ്പോ നമ്മുടെ പാട്ട് വരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ യാത്ര സുഖകരമായിട്ട് എത്തട്ടെ കേട്ടോ.
1: സന്തോഷം.
0: ഓക്കെ. അപ്പൊ പാട്ട് കേട്ടോളൂ, യാത്ര തുടരൂ.

0: അങ്ങനെ മാന്തളിരിൻ പട്ട് ചുറ്റി നമ്മൾ പ്രേം പൂജാരി എന്നുള്ള സൂപ്പർ മൂവിയിലെ ട്രാക്കാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. സവാരി ടൈമാണ്. ക്ലോക്കിലെ സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 23:12. സവാരി ടൈമിൽ അടുത്ത കോളർ ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്? ചാലക്കുടിയിൽ നിന്ന്. ഇതാരാണ്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചാലക്കുടിയിൽ?
1: നല്ല വിശേഷം.
0: എവിടേക്കാണ് യാത്ര? കൊരട്ടിക്ക്. ചേച്ചിയുടെ വീട്ടിലേക്ക്. എന്താണ് ഇത്തയുടെ വീട്ടിലെ വിശേഷങ്ങൾ? ആണല്ലേ. ഓക്കെ, യാത്ര അവിടെ ബ്ലോക്ക് ഒക്കെ ഉണ്ടോ? അതെല്ലേ. ഇത് സുഖം സുഖം. ഇങ്ങനെ ഇത്രയും സന്തോഷമായിട്ട് ഇരുന്നാ പിന്നെ എങ്ങനെ ബ്ലോക്ക് ഉണ്ടാവുന്നെ? വണ്ടിയൊക്കെ വഴിയൊക്കെ ക്ലിയർ ആവൂലേ. അയ്യോ, നമ്മൾ വച്ച പാട്ടല്ലേ കേട്ടത്?
1: ഓക്കെ,
0: തീർച്ചയായിട്ടും എല്ലാവരോടും പ്രത്യേക അന്വേഷണമൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ വഴിയൊക്കെ ക്ലിയർ ആയിട്ട് സുഖകരമായിട്ട് യാത്ര ചെയ്യുന്നു. ആരാണ് കൂടെ ഉള്ളത്? അതെല്ലേ. ഓക്കെ, അപ്പൊ ശരി ശരി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? നല്ലൊരു പാട്ട് ആണ് ചോദിച്ചത്. അതെല്ലേ. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും ഉമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ നല്ലൊരു പാട്ട് വരുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഈ പാട്ട് കേട്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ വീണ്ടും വിളിക്കണം കേട്ടോ. വേണ്ടി വരില്ല, കാരണം ഇത് ഇഷ്ടാവും. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും സുഖകരമായിട്ട് യാത്ര ചെയ്യൂ, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യൂ. അപ്പൊ എത്തിയിട്ട് എല്ലാവരോടും പറയണം കേട്ടോ അന്വേഷണം. ആ അതന്നെ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പാട്ട് വരുന്നു. ഈ പാട്ട് എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൗജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: അപ്പോ ഒരു അടുത്ത കോളർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, താങ്ക് യു സാർ.
0: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ പ്രവീൺ, തട്ടാമ്പടി.
0: തട്ടാമ്പടി, പിന്നെ എന്താ ചെയ്യുന്നേ? അപ്പോ ഫർണിച്ചറിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം അല്ലേ? അതെയോ? ഓക്കെ. അപ്പൊ ഇന്ന് അവിടെ ഇങ്ങനെ തട്ടാമ്പടി ഏരിയ ഒക്കെ എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ? ബ്ലോക്ക് എല്ലാം ഉണ്ടോ?
1: ഇപ്പൊ ഒരു മങ്ങി മഴയുടെ ഒരു അരവുണ്ട് ചെറിയ രീതിയിൽ.
0: ആ ശരി. അപ്പൊ വഴിയൊക്കെ ക്ലിയർ ആണല്ലേ?
1: വഴി വലിയ കുഴപ്പമില്ല,
0: വഴി ക്ലിയർ ആണ്. ഒരു അല്പം മൂടിക്കെട്ടുണ്ട് എന്ന് മാത്രം അല്ലേ?
1: അത്രേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ. ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: സാർ, എനിക്ക് വേണ്ട പാട്ടൊക്കെ ഈ പഴയ പാടായിരുന്നു. ഈ മറ്റേ ഈ പഴയ നസീറൊക്കെ സിനിമയില്ലേ സാറേ?
0: അതെ അതെ അതെ.
1: നമ്മള്
0: നമ്മള് എട്ട് മണി എട്ട്
1: നമ്മുടെ വിദ്യാർത്ഥി സിനിമ ഇല്ലേ, ജയചന്ദ്രൻ പാടിയ വിദ്യാർത്ഥി പഴയ സിനിമയുണ്ട്, നസീർ ശീല അഭിനയിച്ച പടം ഉണ്ട്. ഈ പാട്ട് രണ്ടുപേര് പാടിക്കോട്ടെ പ്ലീസ്.
0: ആ പാടിക്കോളൂ പാടിക്കോളൂ.

0: ഓക്കെ, താങ്ക് യു സാർ.
1: ആഹാ, ഇത് പാട്ടിങ്ങനെ റെഡി ആയിരിക്കായിരുന്നു അല്ലേ?
0: ആ പാട്ട് എനിക്ക് അതായിരുന്നു. ഞങ്ങളെ പാട്ട് പാടാനും പിന്നെ പഴയ പാട്ടൊക്കെ താല്പര്യം. സാറുവൻ 90 ശേഷം വന്നോട്ടോണ്ടാണ്
1: നമ്മളെ 8-15 വരെ പഴയ പാട്ടുകളെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ്. അപ്പൊ അതാണ് നമ്മൾ 8. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഏത് പാട്ടാ സവാരി ടൈമിൽ കേൾക്കണം?
0: നമ്മുടെ മറ്റേ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും.
1: ആ അതില്
0: നമ്മുടെ കലാഭവനിയുടെ പാട്ടില്ലേ സാറേ,
1: ആ കാട്ടിലെ മാലിന്റെ തോല് കൊണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ടാണ് വരുന്നത്.
0: ഈ പാട്ട് രണ്ടുപേർക്ക് ഡെഡിക്കേറ്റ് ചെയ്തോട്ടെ.
1: പറഞ്ഞോളൂ.
0: പേടി ശ്രോതാക്കളാണ്, എന്നാലും അവരെപ്പോഴും ഇങ്ങനെ ലോട്ടറി ആയിട്ട് എന്റെ കടയിലൊക്കെ ഒരു ജബ്ബാർ ആലങ്ങാട് ഉണ്ട്, നീലക്കോട്, സാജൻ.
1: ഓക്കെ ഓക്കെ ഓക്കെ, ഒക്കെ നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ, റേഡിയോ ആണ് ജീവൻ. ഓക്കെ, അപ്പൊ എന്തായാലും അവർക്ക് വേണ്ടിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം
0: കേട്ടോ.
1: അപ്പൊ 99 പുറത്തിറങ്ങിയ പടമാണ്, യൂസഫ് അലി കേച്ചേരിയാണ് ഗാനരചന, സംഗീതം മോഹൻ സിത്താര. ഇപ്പൊ കലാഭവൻ മണി പാടിയ പാട്ട് വരുന്നു കേട്ടോ.
0: ഓക്കെ,
1: താങ്ക് യു.

സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 54 മിനിറ്റും 54 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ സവാരി ടൈം ഒരു പാട്ട് അകലത്തിൽ തീരുകയാണ്. അപ്പോൾ ഇതുവരെ കൂടി ഉണ്ടായിരുന്നു റെയിൻബോ RJ രാജൻ സോമസുന്ദരം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ അധ്യക്ഷനാകും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി വിശാഖപട്ടണത്തെ കിഴക്കൻ നാവിക

കമാൻഡിൽ സന്ദർശനം നടത്തി. തന്ത്രപരമായി പ്രധാനപ്പെട്ട നാവിക കമാൻഡിൽ നടത്തിയ പ്രവർത്തന പരിശീലന ഭരണപരമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘം വനമേഖലയിൽ അകപ്പെട്ടു. വനംവകുപ്പ് തിരച്ചിൽ ശക്തമാക്കി. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിതീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസീക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. പത്തനംതിട്ട ഓമല്ലൂർ പൈവള്ളി ഭാഗത്ത് 4 പേരെ കടിച്ചു പരിക്കേൽപ്പിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് തെരുവുനായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളെഴുത്തു കോളനിയിലെ

0: നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ കെ വി വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ കെ പി നിതീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ ടി വി സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എ ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസീക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. പത്തനംതിട്ട ഓമല്ലൂർ പൈവള്ളി ഭാഗത്ത് നാലു പേരെ കടിച്ച് പരിക്കേൽപ്പിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് തെരുവുനായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് ഊർജിതമാക്കി. പാലക്കാട് മലമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വെള്ളെഴുത്തുപറ്റ കോളനിയിലെ എം ചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 കിലോഗ്രാം സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് മത്സരങ്ങളിൽ ആകെ 194 കിലോഗ്രാം ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്.
1: News Rainbow.
2: വാട്സാപ്പ്. വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ്. വാട്സാപ്പ് ഓൺ റെയിൻബോ FM Kochi 107.5. Musically yours.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ വാട്സാപ്പിന്റെ നേരമാണ്. അപ്പോ നല്ല നല്ല പാട്ടുകൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. വാട്സാപ്പ് ചെയ്താൽ വാട്സാപ്പിലൂടെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. അപ്പോൾ ഇന്ന് പലരുടെയും ബർത്ത്ഡേ ആയിരിക്കാം, വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം, അതുമല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള പല പല കാരണങ്ങളുണ്ടാവാം അല്ലേ. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ള അവസരം കൂടിയാണ്. അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8547341075, 8547341075. വാട്സാപ്പിലൂടെ നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ വെച്ചു തരാനായിട്ട് കൂടെയുള്ളത് ഞാൻ ആർ ജെ ഉഷസ്സും ഉണ്ട്, ഒപ്പം ആർ ജെ രാജൻ സോമസുന്ദരവും കൂടിയുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സാപ്പ്.

യെസ്, അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാട്സപ്പാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ രാജ്?

0: തീർച്ചയായിട്ടും നമ്മൾ നല്ല പാട്ടുകൾ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സ്വപ്നക്കൂട് റേഡിയോ കൂട്ടായ്മയിലെ സബീന മതിലകത്തിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് കാമ്പോളി വാല സിനിമയിൽ പുത്തൻ പുതുക്കാലം പുത്തുവിട്ട നേരം എന്ന ഗാനം കേൾപ്പിക്കുക എന്നാണ് മുഹമ്മദ് വടക്കി വാനൂർ പറഞ്ഞത്. നമ്മൾ ആ പാട്ടാണ് ഇപ്പോൾ ആസ്വദിച്ചത് അല്ലേ. അത് കഴിഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് പാർട്സർ ശ്രീനന്ദ കൊടുങ്ങല്ലൂർ എന്നാണ് എനിക്ക് കൽക്കട്ട ന്യൂസ് മൂവിയിലെ ഇങ്ങു നിന്ന് വന്ന പഞ്ചവർണ്ണക്കിളി എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഗുഡ് മോർണിംഗ് രാജൻ അനൂഷസ്, പ്ലീസ് പ്ലേ ദ സോങ് വാലിന്മേൽ പൂവും വാലിട്ടെഴുതിയ വേൽമുനക്കണ്ണുമായി വന്ന ഉള്ള പാട്ടാണ്. മൂവി പവിത്രം ഡെഡിക്കേറ്റഡ് ടു ഓൾ ലിസണേഴ്സ് സൽമ ജമാലുദ്ദീനാണ് ഈ ഡൈ കൊന്നത്തുനിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: പിന്നെ
0: അനിവീറ
1: അനിവ്യ നല്ല പേരാണ്,
0: അനിവീറ ആണെന്നുള്ളൂ.
1: കല്ലു
0: മാല
1: മാല മാല ചാർത്തി
0: അല്ലല്ലോ ഇതെന്താണ്?
1: ആ ഇത് ഞാൻ വിചാരിച്ചേ ഇത് പാട്ട് അല്ല പേരുകളായിരിക്കും വെച്ച് കോമ കോമ
0: അല്ലല്ലോ കുത്തു കുത്തു അതല്ലെന്ന് തോന്നുന്നു അല്ലേ.
1: അനിവൈര കല്ലു മാല ചാർത്തി
0: നമ്മൾ ഈ പ്രത്യേകിച്ച് മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുമ്പോഴേ കൃത്യമായിട്ട് നമുക്ക് ഒരു ഫോർമാറ്റ് ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇത് ശരിക്കും അനി അണിവൈര എന്നുള്ളത് നമ്മൾ എ ഐ ആണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട് മനസ്സിലാക്കാൻ അല്ലേ.
1: അത് കഴിഞ്ഞപ്പോ കല്ലു
0: ആണ് മനസ്സിലായത്. പിന്നെ മാല കണ്ടപ്പോ ഓക്കെ
1: ചാർത്തി വന്നപ്പോ ഉറപ്പിച്ചു അതല്ല എന്നുള്ളത്.
0: ശരി അപ്പൊ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: എന്റെ പേര് ഷിപ്ന, സ്ഥലം പള്ളിപ്പുറം മുനമ്പാണ്. എനിക്ക് സുന്ദരപുരുഷൻ എന്ന ഫിലിമിലെ തങ്ക മനസ്സിൻ പീലിക്കടവിലെ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ സെബാ ബെക്കർ സ്കൂൾ ടീച്ചറാണ്, എന്റെ ഉമ്മി അനുവിന് വേണ്ടിയിട്ട് ഉമ്മിയുടെ ഇഷ്ട ഗാനം കേൾപ്പിക്കാമോ, തങ്ക നൂമ്പുരുമോ തൂവൽ കൊട്ടാരം സിനിമയിലെ ഗാനമാണ്. ഉമ്മി ഇപ്പൊ ദുബായിലാണ്. ന്യൂസ് ഓൺ എയർ ആപ്പ് വഴി
0: ദിവസം
1: അതൊരു നല്ല കാര്യമാണ്.
0: അത് കൊള്ളാം.
1: പിന്നെ ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, എന്നും പ്രോഗ്രാം കേൾക്കാറുണ്ട്. ഇന്നൊരു പാട്ട് തരുമോ രാജു? ഓ രാജു
0: പാട്ടൊന്നും ഇപ്പൊ തരാറില്ല. വിളക്കമാണോ? ലാവെൻഡർ സിനിമയിലെ അനാദി യുഗങ്ങള എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്.
1: സരോജ
0: പുത്തൻ കുരിശ് എന്ന് കാത്തിരിക്കുന്ന സ്നേഹത്തോടെ. ഒരിക്കലും നമ്മൾ അങ്ങനെ മനഃപൂർവ്വം ഒന്നും അല്ല അല്ലേ.
1: ഒത്തിരി
0: മെസ്സേജുകൾ വരുന്നു. അപ്പൊ അങ്ങനെ
1: നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവരുടെയും മെസ്സേജുകൾ വായിക്കുക, അതിൽ നിന്ന് നല്ല നല്ല പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: പിന്നെ ഇന്ന് ഞങ്ങളുടെ മകൾ ശ്രീനന്ദ് മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഗാനം തരാതെ പോകരുതേ, മയിൽപീലി കാവ് എന്ന ചിത്രത്തിലെ അഞ്ചു കണ്ണനല്ല എന്നൊരു ഗാനമാണ് ജയങ്കർ സരിത ഫോട്ടോചിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഹലോ നമസ്കാരം, ഞാൻ കൂടെ തന്നെയുണ്ട് കുമാർ മുടപ്പല്ലൂർ. സല്ലാപം ചിത്രത്തിലെ ഒരു പാട്ട് വെച്ചു തരുമോ, യേശുദാസ് പാടിയത്, ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനിയിപ്പോ ബാക്കി പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം അല്ലെ മെസ്സേജുകൾ തൽക്കാലം.
1: അപ്പൊ ഇനിയും സമയമുണ്ട്. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്, 8547341705. 8547341705. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സ്ആപ്പ്.

0: സമയം ഇങ്ങനെ 10 മണി കഴിഞ്ഞ 30 മിനിറ്റ് ആയിരിക്കും. വാട്സ്ആപ്പ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എന്തെങ്കിലും മെസ്സേജ് വിട്ടുപോയോ?
1: ആ ഒരു മെസ്സേജ് നമുക്ക് പ്രത്യേകം എടുത്തു പറയണ്ട. ഹൈ ഡിയേഴ്സ്, ഞാൻ അശ്വതി അനിൽ നോർത്ത് പറൂരിൽ നിന്നുമാണ്. എനിക്ക് ഇഷ്ടം സിനിമയിലെ കണ്ടു കണ്ടു കണ്ടില്ല എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? ഹസ്ബൻഡ് അനിലേട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ആകാശവാണിയിലെ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മെസ്സേജ്. പിന്നെ ഗുഡ് മോർണിംഗ്, ഞാൻ സരിത, ഇടക്കൊച്ചിയിൽ നിന്നാണ്. ഇതെന്റെ പ്രിയ സുഹൃത്തും കസിനും ഒക്കെ ആയിട്ടുള്ള സ്മിതയുടെ പിറന്നാളാണ്. സ്മിതയ്ക്ക് വേണ്ടിയിട്ട് അനിയത്തി പ്രാവ് എന്ന ചിത്രത്തിലെ ഓ പ്രിയ എന്ന ഗാനം വെച്ച് തരുമോ? ഓക്കെ, അടുത്തതായിട്ട് ഗുഡ് മോർണിംഗ് രാജനോഷസ്, എന്റെ പേര് ഷഹീബ. എന്തെങ്കിലും ഒരു ഗാനം വെച്ച് തരാമോ? തമിഴ് ഗാനം മതി, വേട്ടക്കാരൻ ഫിലിമിലെ കലികാരൻ എന്ന് ഗാനം, അല്ലെങ്കിൽ തുള്ളാതെ മനവും തുള്ളും എന്ന ഫിലിമിലെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഹായ്, ഞാൻ അമൃത സുബീഷ്, എനിക്ക് ചെസ് സിനിമയിലെ ചന്തം കാളിന്തി നാദം എന്ന സോങ് വെച്ച് തരണം.
0: പിന്നെ മാഗി ജോർജ് വൈപ്പിനിൽ നിന്ന് ഒരു ഗാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ പ്ലേ ചെയ്തു. ഒരു നാൾ വരും എന്ന ചിത്രത്തിലെ മാവിൻ ചോട്ടിലെ ഒരു ഗാനം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനം തന്നെയാണ്. പിന്നെ ഹസ്ന ആലുവയിൽ നിന്ന് വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് വെള്ളി നക്ഷത്ര മൂവിയിലെ ചന്ദന മുഖിലെ എന്നൊരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആരാണ്, ഗുഡ് മോർണിംഗ്, എന്റെ പേര് വിനു വിജയൻ, പുത്തൻകുരിശ്. പിന്നെ എന്റെ സിസ്റ്റർ കല്യാണി, കല്യാണിയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ കല്യാണിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു, ഒരു സോങ് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: കല്യാണിക്ക് സ്പെഷ്യൽ ആയിട്ട് റെയിൻബോയുടെ ആശംസകൾ, പിറന്നാൾ ആശംസകൾ അല്ലേ?
0: ഓക്കെ, സുപ്രഭാതം. ഷേർലി ജെറോം പാനായിക്കുളത്ത് നിന്നാണ്. അവതാരം മൂവിയിലെ ഞാൻ കാണും നേരം, ഈ പാട്ട് നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പ്രിയ കൂട്ടുകാരി റാണി വർഗീസിന് വേണ്ടിയിട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
1: അപ്പോൾ റെയിൻബോയുടെ അഡ്വാൻസ് വിഷസ് നമ്മൾ അറിയിക്കുകയാണ്, ബർത്ത്ഡേ വിഷസ് റാണി വർഗീസിന് അല്ലേ?
0: ഓക്കെ, വാട്സ്ആപ്പ്, ഞാൻ സജിത റഹീം, പുതുവൈപ്പിൽ നിന്ന് അല്ലേ? എനിക്ക് ആഗതൻ ഫിലിമിലെ മഞ്ഞുമഴ കാറ്റിൽ എന്ന ഒരു ഗാനം വെച്ച് തരുമോ? ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. പേരക്കുട്ടികളായ അഡൂസിനും
1: ലിയാനുവിനും ആദം

0: അതിനാൽ ലിയാര ലിയാര
1: ഐന് വേണ്ടിയിട്ടാണ് ഈ ഗാനം ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഹലോ റെയിൻബോ, ഗുഡ് മോർണിംഗ്. നാളെ കഴിഞ്ഞ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മാരേജ് ആണ്. അവരുടെ നെയിം ജോ ആൻഡ് ജെറി. അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
0: ഹൈ റെയിൻബോ, ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് നിഷയാണ്. ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കണ്ണൂർ എന്ന മൂവിയിലെ കടലറിയില്ല കരയറിയില്ല എന്ന ഗാനം വെച്ച് തരുമോ?
1: നല്ല പാട്ടാണ്.
0: അതെ അതെ. അതുപോലെ ഹായ് ഹലോ, എന്റെ പേര് രാജേന്ദ്രൻ, സ്ഥലം പാണാവള്ളി. എനിക്ക് അനാർക്കലി എന്ന സിനിമയിലെ വാനം ചായം തീരം താരാട്ടം എന്ന ഗാനം വെച്ചു തരുമോ? എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: പുതു പുതു അർത്ഥങ്ങൾ എന്ന സിനിമയിലെ ഗുരുവായൂരപ്പ എന്ന പാട്ട് വെച്ചു തരാമോ? ദിവ്യ സന്തോഷാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് പറയുന്നത്. ആലുവയിൽ നിന്ന് വിനീത പറയുന്നു, തിളക്കം മൂവിയിലെ നീ ഒരു പുഴയായി ഒഴുകുമ്പോൾ എന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്.
0: അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിന്ദി സോങ് ചോദിച്ചിട്ടുണ്ട്, ഗുപ്ത് മൂവിയിലെ ദുനിയാ ഹസീനും കമേള.
1: സിനി ശിവദാസ് കോതപ്പറമ്പിൽ നിന്നിട്ട് എന്റെ ശീതലിന്റെ
0: ഹാപ്പി ബർത്ത്ഡേ
1: മകൾക്ക് വേണ്ടിയിട്ട് ആകാശദൂത് സിനിമയിലെ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആര്?
0: അപ്പോ ഹാപ്പി ബർത്ത്ഡേ ശീതൽ. അപ്പോ ശീതളിന്റെ പിറന്നാൾ ആശംസകൾ റെയിൻബോ അറിയിക്കുന്നു. ഹലോ വാട്സ്ആപ്പ്, ഗുഡ് മോർണിംഗ്. പ്രതീക്ഷ രമേശ് വെള്ളൂർ പുത്തൻചിറയിൽ നിന്നാണ്. ജാതിക്കത്തോട്ടം ഒരു ജാതി നിന്റെ നോട്ടം എന്ന ഗാനം വെച്ച് തരുമ്പോൾ കേൾക്കുന്ന എല്ലാ വാട്സ്ആപ്പ് ശ്രോതാക്കൾക്കും ഇന്നത്തെ അവതാരകർക്കുമായിട്ടാണ് ഈ ഗാനം. ഹായ് ഡിയെ, സുഖമല്ല? എപ്പോഴും കൂടെയുണ്ട്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, അതുകൊണ്ട് പാട്ട് ചോദിക്കുന്നില്ല എന്ന് സീന ബിനു പിരുവ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ഓക്കെ, അതുപോലെ ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ വാട്സ്ആപ്പ്, ഞാൻ സോണിക നോർത്ത് പറയുന്നതാണ്. പ്ലീസ് പ്ലേ ദ സോങ് മെയ് മാസം പാടുന്നേ മൂവി ബ്ലാക്ക് ഡാലിയ. പ്ലീസ് പ്ലേ ദ സോങ്. ഹാവ് എ നൈസ് ഡേ. ഗുഡ് മോർണിംഗ്, ഞാൻ സരിത ഇടക്കൊച്ചിയിൽ നിന്നാണ്. നിന്റെ പ്രിയ സുഹൃത്തും കസിനുമായിട്ടുള്ള അത് നമ്മൾ വായിച്ചല്ലേ. ഓക്കെ, അനിയത്തി പ്രാവിലെ പാട്ടാണ് ഓ പ്രിയ എന്നുള്ള ഗാനം ചോദിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഇതിൽ നിന്ന് പാട്ടുകളെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എല്ലാവരുടെയും പാട്ടുകൾ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പാട്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ പാട്ടുകൾ കൊടുക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 വാട്സ്ആപ്പ്.

0: സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സപ്പ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി കുറച്ച് സമയം കൂടി ഉള്ളു,
1: പിന്നെ
0: കുറച്ച് മെസ്സേജുകളും കൂടി ഉണ്ട്.
1: ഹായ്, ഇറ്റ്സ് മീ സലി ഫ്രം സൗത്ത് കൊറിയ. ഇപ്പോ നാട്ടിലുണ്ട്. എടവനക്കാട് കുറച്ച് നാളായി മെസ്സേജ് ഇട്ടിട്ട് ഞങ്ങൾക്കൊരു പാട്ട് വെക്കാമോ. ഇന്ന് ചെറിയ ഗെറ്റ് ടുഗദർ ഉണ്ട് ചെറായി ബീച്ചിൽ വെച്ച്. അഫ്സൽ ഖത്തറിൽ നിന്നും വരുന്നുണ്ട് എന്നായിരിക്കും അല്ലേ?
0: വന്നിട്ടുണ്ട്.
1: ഓക്കെ. ദീനയും ഫാബിയും സിഫ്നയും ഷിയാ മോനും ഉണ്ടാവും. ഒരു 90s സോങ് വെക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് വാട്സപ്പ്, എന്റെ പേര് പൊന്നു. കോട്ടയം നീണ്ടൂരാണ് വീട്. എനിക്ക് സിംഫണി എന്ന സിനിമയിലെ നന്ദവന കൺമണിതൻ എന്ന പാട്ട് വെച്ചു തരുമോ? അതുപോലെ പ്രണയം തുളുമ്പുന്ന മനോഹര ുമായി വന്നണയുന്ന റെയിൻബോയ്ക്ക് ഹൃദയം നിറഞ്ഞ ശുഭദിനം നേരുന്നു വനജ. എനിക്ക് ഗസൽ മൂവിയിലെ വടക്ക് നിന്ന് പാറി വന്ന എന്ന പാട്ട് വെച്ച് തരുമോ? എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ ശ്യാം പുത്തൻകുരിശ്, എന്റെ ആൻ മേരി, മകൻ ആൻസൺ, വൈഫ് സുജിത എന്നിവർക്കായിട്ട് മൂവിയിലെ പാട്ട് വെച്ച് തരുമോ? ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ബീനരാജ് ആയിക്കാടാണ്. അനന്തപുരം സിനിമയിലെ തിരുനുറയും ചുരുൾമുടിയിൽ എന്ന ഗാനം പ്ലേ ചെയ്യുമ്പോൾ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു.
0: ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ കണ്ടനാട് നിന്ന് സരള വിനോദ്, 12 ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ അനിയന്റെ

0: മോൾ അലീനയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ല പാട്ട് കൊടുക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് രാജൻ ആൻഡ് ഉഷസ്, ഹാവ് എ നൈസ് ഡേ ഫോർ ഓൾ. പ്ലീസ് പ്ലേ ദ സോങ് പ്രായം തമ്മിൽ, നിറം മൂവിയിലെ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേറ്റ് ടു ബോത്ത് ഓഫ് യു വിത്ത് ലവ്, സ്മിത അനിൽകുമാർ. എവിടെയോ കേട്ടിട്ടുള്ളൊരു പേര് അല്ലേ.
1: ഹായ്, ഞാൻ നിഷ ഫ്രം കൊടുങ്ങല്ലൂർ. ഓ, എനിക്ക് വേണ്ടിയിട്ട് അതിൽ സോമസുന്ദരത്തിന് വേണ്ടിയിട്ട് ഈ പഴയും ഈ പുഴയും പുളിയൊക്കെ മയോഗ സിനിമയിലെ പാട്ടാണ് ദാസേട്ടൻ. അതാരാണ് ചോദിച്ചത്? ഓക്കെ, ദാസേട്ടൻ പാടിയ മാനാഹോത്തും ഹിന്ദി ഗാനം വെച്ച് തരുമോ ചിത്രം ഗുഡ് മോർണിംഗ്. രണ്ടുപേർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. പാട്ടൊന്നും ചോദിക്കുന്നില്ല, കാരണം നല്ല പാട്ടുകൾ അത് കേട്ട് കൂടെ തന്നെയുണ്ട് എന്ന് സുനിൽ പി പടിപ്പുര പറയുന്നു. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഈ പുഴയും കുളിർക്കാറ്റും എന്നുള്ള പാട്ട് എനിക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്.
0: അവനവന് പാട്ട് കിട്ടിയപ്പോ നല്ല സന്തോഷമുണ്ടല്ലേ.
1: അതെ, പക്ഷെ അതിനുള്ള സമയം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത.
0: ഇനിയിപ്പോ രണ്ട് പാട്ട്, അതിലെ ഏത് പാട്ടാണ് വരണേന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നോക്കാം. ജയ അഖിലേഷ് കളമശ്ശേരിയിൽ നിന്നിട്ട് കരയിലെ മിഴികൾ നനെ, കൊഞ്ചി കരയിലെ എന്നൊരു ഗാനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്ലീസ് റീഡ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു മെസ്സേജ് വന്നിട്ട്, ഐ എം സലിഫ ഫ്രം നെട്ടൂര്. പ്ലീസ് പ്ലേ പൊൻവെയിൽ ഊതി ഒരുക്കി ഫ്രം ദ മൂവി നക്ഷത്ര താരാട്ട്. ഡെഡിക്കേഷൻ മൈ ഹസ്ബൻഡ് ഷിബിൻ. കിഡ്സ്
1: ഏദൻ
0: പ്രശ്നം. ഇത് മലയാളത്തിൽ എഴുതി അയക്കുവാണെങ്കിൽ എളുപ്പമായിരുന്നു അല്ലെ, കാരണം നമ്മൾ വായിച്ചു വരുമ്പോ എന്താണ് പേര് എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും ഇതിൽ നിന്ന് പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സ്ആപ്പ്. Thank you.

0: യെസ്, അങ്ങനെ വാട്സപ്പ് വൈൻഡ് അപ്പ് ചെയ്ത് പോകാനുള്ള ഒരു സമയമായി. സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കാണ്. ഇപ്പോഴും കുറെ പരാതികളൊക്കെ ഉണ്ട്.
1: പരാതികൾ അത് ഒരിക്കലും നമുക്ക് ഒഴിയാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ചും വാട്സപ്പിൽ അല്ലേ. നമുക്ക് എല്ലാ പാട്ടുകളും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൊടുക്കാനുള്ള സമയപരിമിതിയും അതുപോലെയുള്ള ചെറിയ ഇതൊക്കെ ഉണ്ട് അല്ലേ.
0: അതെ, പ്രശ്നങ്ങളുണ്ട്.
1: ഓക്കെ,
0: എന്നിരുന്നാലും നമ്മൾ എല്ലാവരുടെയും
1: വായിക്കുന്നുണ്ട്,
0: നല്ല നല്ല പാട്ടുകൾ
1: കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ.
0: അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് സോങ് വരുന്നുണ്ട്. അപ്പൊ പാട്ട് കിട്ടാത്തവർക്കും കിട്ടിയവർക്കും എല്ലാവർക്കും
1: വേണ്ടിയിട്ടാണ്
0: അടുത്ത പാട്ട് വരുന്നത്. അപ്പൊ ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത്
1: റെയിൻബോ ആർജെ രാജൻ സോമസുന്ദരമാണ്. പിന്നെ ഉഷസ് തുടരും,
0: ഞാൻ തുടരും,
1: സോമസുന്ദരം ഇപ്പൊ തൽക്കാലം ഇവിടെ വിട
0: പറയാം. അപ്പൊ ഒരു പാട്ടിന് ശേഷം നമുക്ക് ന്യൂസ് അപ്ഡേറ്റ്സ് ആണ്. ശേഷം നമുക്ക് 1 മണിക്കൂർ നേരം പുത്തൻ പുതിയ പാട്ടുകളൊക്കെ നമുക്ക് ആസ്വദിക്കാം. അതിനുശേഷം യുവ ചോയ്സ് ആണ്. അപ്പൊ ഇപ്പൊ പാട്ട് കിട്ടാത്തവരെ വേണമെങ്കിൽ വിളിച്ച് പാട്ട് ആവശ്യപ്പെടാവുന്നതാണ്, യുവ ചോയ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
2: ചുക്കുപല്ലിരിക്കണ ചൂളാപ്പേ.

0: FM Rainbow 107.5 MHz musically yours. News Rainbow.
1: നമസ്കാരം. ദേശീയ ദുരന്ത നിവാരണ സേന 20 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ് കളാർ അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. കൃഷി, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, ശുദ്ധോർജ്ജം മുതൽ ഉൽപ്പാദന സാങ്കേതിക പങ്കാളിത്തം വരെ ഇന്ത്യ ആഫ്രിക്ക സഹകരണത്തിന്റെ അടുത്തഘട്ടം കെട്ടിപ്പടുക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ആഫ്രിക്ക ബിസിനസ് ഡയലോഗ് ആൻഡ് എക്സിബിഷനും ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടിക്ക് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോ ഷുഗർ, വൈറ്റ് ഷുഗർ, റിഫൈൻഡ് ഷുഗർ എന്നിവയുൾപ്പെടെ പഞ്ചസാരയുടെ കയറ്റുമതി 2026 സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ കേന്ദ്ര ഗവൺമെന്റ് ഉടനടി പ്രാബല്യത്തോടെ നിരോധിച്ചു. കയറ്റുമതി നയത്തിൽ മാറ്റം വരുത്തിയെങ്കിലും യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക കോട്ട വഴി കയറ്റുമതിക്ക് നിരോധനം ബാധകമല്ല. നീറ്റ് യുജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ രാജസ്ഥാനിലെ സിക്കർ കേന്ദ്രീകരിച്ച് സിബിഐ അന്വേഷണം ഊർജിതമാക്കി. മഹാരാഷ്ട്രയിൽ നിന്ന് പേപ്പർ ഹരിയാന വഴി രാജസ്ഥാനിലെ സിക്കറിലും ജയ്പൂരിലും എത്തിയതായാണ് കണ്ടെത്തൽ. നീറ്റ് യുജി 2026 ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട് മങ്കിലാൽ ബിവാൽ, ദിനേഷ് ബിവാൽ, യശ് യാദവ്, വികാസ് എന്നീ 4 പ്രതികളെ സിബിഐ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യലിന് പ്രതികളെ ഡൽഹിയിലേക്ക് മാറ്റി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. ആദ്യ വിമാനം നാളെ രാത്രി 12:20, രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും.

0: ശാലയിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം.
1: ന്യൂസ് റെയിൻബോ.
2: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: You are listening to 107.5 Rainbow FM, Kochi. Musically yours.

0: भी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
4: News, views, entertainment.
5: This is
4: Rainbow FM 107.5. Musically yours.

0: എങ്ങനെ വയസ്സ് ഇത് പൊളിക്കുമ്പടാ.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

ഹായ് ഹലോ, നമസ്കാരം. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അങ്ങനെ യുവർ ചോയ്സ് നല്ലൊരു പാട്ടോടുകൂടി തന്നെയാണ് ആരംഭിച്ചത്, ചിത്രപാടിയ ഒരു ഗാനം. അപ്പോൾ ഇതുപോലെ കുറേ പാട്ടുകൾ മനസ്സിലുണ്ടാകും, ഒന്ന് കേട്ടാൽ കൊള്ളാം എന്ന് അല്ലേ. അങ്ങനെ ഉള്ളവർക്ക് ഇപ്പോൾ വിളിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. അപ്പോൾ ഇന്ന് യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വച്ചേരാനായിട്ട് കൂടെയുള്ളത് ആർ ജെ ഉഷസാണ്. കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ്.

0: ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഇതാരാണ്?
0: എന്റെ പേര് തൻസില. ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ്.
1: ഫോർട്ട് കൊച്ചിയിൽ എന്തൊക്കെയാണ് ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങൾ?
0: ഓ, അൽഹംദുലില്ലാ, സുഖമായിട്ടൊക്കെ ഇരിക്കണം.
1: വീട്ടിലാരൊക്കെയുണ്ട്
0: വിശേഷങ്ങൾ?
1: ഇവിടെ നല്ല വിശേഷം, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു.
0: ഓക്കെ. ഇവിടെ ഞാനും എന്റെ ഹസ്ബൻഡ് രണ്ട് കുഞ്ഞുമക്കളുമാണ്. മൂത്താള് അംഗനവാടി പോണ്. ഇപ്പോ അവന്റെ പുതിയൊരു അധ്യയന വർഷം തുടങ്ങാൻ പോണ ഒരു കെ ജിയിലേക്ക്.
1: ഓക്കെ.
0: അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ
1: രണ്ടുപേരും.
0: ഇളയാൾക്ക് 2 വയസ്സാവണേ ഉള്ളു, ജൂലൈ വരുമ്പോ 2 വയസ്സാവും.
1: മക്കളുടെ പേര് ഒന്ന് പറഞ്ഞേ.
0: ഓക്കെ, ആദം ഐസൽ, മുഹമ്മദ് അസ്ലാൻ.
1: ഓക്കെ, ഇതിൽ ആരാണ് കുറുമ്പ്?
0: ഒന്നും
1: പറയാനില്ല അല്ലേ?
0: പറയാനില്ല.
1: ഓക്കെ, അപ്പൊ സ്കൂള് ഉറപ്പായപ്പോ അതിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? അതാ തുടങ്ങാൻ പോണുള്ളോ? എങ്ങനെയാണ്?
0: ഇന്നലെയാണ് ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് അവന്റെ യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും ഒക്കെ കിട്ടിയത്. അത് ഇങ്ങനെ കൈ കിട്ടിയപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിപ്പോയി. ഞങ്ങക്ക് ലൈഫിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അനുഭവമാണല്ലോ കുട്ടികള്, അവർക്കുള്ള പുതിയൊരു തുടക്കം. അതൊക്കെ
1: മോനും അങ്ങനെ തന്നെയാണോ? ഇൻട്രസ്റ്റഡ് ആണോ പോകാനായിട്ട്? എങ്ങനെയാണ് പറയുന്നത്? പോവും, സ്കൂളിൽ പോകുന്നൊക്കെ പറയുന്നുണ്ടാ?
0: സ്കൂളിൽ പോണ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു. എന്തിനാ സ്കൂളിൽ പോണേന്ന് വെച്ചപ്പോ ABCD പഠിക്കാനാണെന്ന് പറഞ്ഞു.
1: അതറിയാം,
0: അത് മാത്രം അറിയാം. അംഗനവാടി പോണോണ്ട് ഏകദേശം ഒക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അവൾക്ക്.
1: ഓക്കെ, എങ്ങനെയാണ് പഴയകാല ഓർമ്മകൾ? എങ്ങനെയാണ് തൻസില എന്നല്ലേ പേര് പറഞ്ഞത്?
0: അതെ,
1: തൻസില. ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിച്ചത്?
0: ഓ, ഞാൻ വൈപ്പിലാണ് താമസിച്ചിരുന്നത്. വൈപ്പിലെ ഫോറസ്റ്റ് UP സ്കൂൾ, ശ്രീ സുകൃത സംരക്ഷണ സഭാ UP സ്കൂൾ, അവിടെയാണ് ഞാൻ പഠിച്ചത് എന്റെ UP സ്കൂൾ കാലഘട്ടം. അത് വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഒക്കെ തരുന്ന ഒരു കാലഘട്ടമാണ്. നടന്നൊക്കെ നമ്മൾ പോയി സുഹൃത്തുക്കളായിട്ടൊക്കെ വാങ്ങ പറിച്ച് പുളിയൊക്കെ പെറുക്കി കടയിൽ മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് മഴയൊക്കെ നനഞ്ഞു പോണതൊക്കെ ഒരു വല്ലാത്തൊരു സഹരമായ സംഭവമാണ്. നമുക്കതൊന്നും തിരിച്ചു കിട്ടൂല.
1: അപ്പൊ അന്ന് സ്കൂള് തുറക്കുന്ന സമയത്തെ നമ്മളിപ്പിന്നെ നേരത്തെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കുന്ന പരിപാടി അങ്ങനെ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു?
0: ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ എറണാകുളത്ത് മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട്
1: എല്ലാ സാധനങ്ങളും വാങ്ങും.
0: ഹലോ, പെൻസില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരും. പിന്നെ ഉള്ളത് ബുക്കിന് ഒട്ടയിടണ ഒരു ഇതാ, രാത്രി ഇരുന്നിട്ട്
1: എല്ലാരും കൂടി
0: ഇരുന്നിട്ട് അതൊക്കെ ഒരു വല്ലാത്തൊരു സംഭവമാണ്.
1: തൻസിലേക്ക് സഹോദരങ്ങളുണ്ടോ?
0: ആ, എനിക്കൊരാളുണ്ട്. എന്റെ അങ്ങളെന്റെ പേര് സുൽഫിക്കർ എന്നാണ്. അവന്റെ കല്യാണം കഴിഞ്ഞു, നഹ്മത്ത് എന്നാണ്. ഞാൻ ഒരു പ്രാവശ്യം വാട്സപ്പില് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ
1: ചോദിച്ചായിരുന്നു.
0: രണ്ടാമത് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു, ബേബി ചോഹാൻ. മൂത്താളുടെ പേര് മുഹമ്മദ് ഷെഫേബ്. അങ്ങനെ
1: അപ്പോ ഹാപ്പിയാണ് അല്ലേ?
0: അൽഹംദുലില്ലാ, ഹാപ്പിയാണ്. ഹാപ്പിയായിട്ട് പോണം.
1: അങ്ങനെ തന്നെ പോട്ടെ,
0: പോകാനാണ് ഞങ്ങളുടെ പ്രാർത്ഥന.
1: ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് വേണ്ട ഒരു പഴയ പാട്ടാണ്, മറ്റേ ചെമ്പരത്തി എന്നുള്ള മൂവിയിലെ ആ പാട്ടില്ലേ.

0: പാട്ട് പാടുന്ന ആളാണോ? അതല്ല, ഈ പഴയ പാട്ട് ചോദിച്ചപ്പോ ഒരു സംശയം. ചിലർക്ക് അങ്ങനെയുണ്ടല്ലോ, പഴയ പാട്ടുകളോട് ഒരു പ്രത്യേക ഇഷ്ടം. ചിലപ്പോ പാടുന്ന ആളും കൂടി ആയിരിക്കും, അതുകൊണ്ട് ചോദിച്ചതാ.
1: ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ റേഡിയോ ഒക്കെ വെച്ചോണ്ടിരുന്ന ആളായതുകൊണ്ട് ഈ റേഡിയോയിലൂടെ കേട്ടിട്ടുള്ള പാട്ടുകളാണ് കൂടുതലിത്.
0: ഓക്കെ,
1: അപ്പൊ എനിക്ക് ആ ഒരു ഓർമ്മകളാണ് കൂടുതലും ഉള്ളത്. എനിക്ക് അതുകൊണ്ട് തന്നെ പഴയ പാട്ടുകളോട് ഒരു പ്രത്യേക സ്നേഹവും കൂടിയാണ്. ഇതൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ കേൾക്കാൻ തോന്നും, വല്ലാത്തൊരു ഫീല് വരും ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോ.
0: അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം.
1: ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പ്രോഗ്രാമിലേക്ക് കോൾ ചെയ്യണത്.
0: അതൊരു
1: വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഈ ഒരു ഇത്രയും ഇതില് ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് ഒക്കെ അയച്ചത്, ഈ ആദ്യമായിട്ടാണ് ഈ റെയിൻബോയിലേക്ക് മെസ്സേജ് അയച്ചത് കോൾ ചെയ്യണതൊക്കെ.
0: അപ്പൊ നല്ലൊരു തുടക്കം ആവട്ടെ.
1: അതെ,
0: ഇനിയും പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുക, വിളിക്കുക കേട്ടോ.
1: ഓക്കെ ഓക്കെ,
0: ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ 12 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വിളിച്ച തൻസിബയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടുമല്ലേ. അപ്പോൾ ഇതുപോലെ പ്രിയ ശ്രോതാക്കൾക്കും വിളിക്കാവുന്നതാണ്, വിളിച്ച് നല്ല പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങൾ പറയാം, ഒപ്പം പാട്ട് പാടുന്നവരാണെങ്കിൽ രണ്ടുപേരും പാടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം,
1: ഇതാരാണ്? സ്ഥലം എവിടെയാണ്?
2: ആലപ്പുഴ.
1: ആലപ്പുഴയിൽ എവിടെയാ?
2: മാവേലിക്കരയില്ലേ? മാവേലിക്കര.
1: എന്താ ചെയ്യണേ?
2: ഞാൻ ഈ മസാലയുടെ സൈഡാണ്.
1: മസാല? എന്തൊക്കെ മസാലകളുണ്ട്? ചിക്കൻ മസാല,
2: ചിക്കൻ മസാല, മീറ്റ് മസാല, എല്ലാ തരം
1: എല്ലാ മസാല ഉണ്ട്.
2: കൂട്ടുണ്ട്, പിന്നെ മസാല ആയിട്ടുണ്ട്, പിന്നെ കുരുമുളകിന്റെ സംഭവില്ലേ, അതൊക്കെ ഉണ്ട്,
1: എല്ലാം ഉണ്ട്. അപ്പോ വീട്ടിൽ തന്നെയാണോ അതോ?
2: അതെ, വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ തന്നെ.
1: അപ്പൊ വേറെ ആളുകളൊക്കെ ഉണ്ടോ?
2: നമ്മളിപ്പോ ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ള, വിപുലമായിട്ടില്ല, ചെറിയ രീതിയിൽ. ഇങ്ങനെ ഞാൻ ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ജോലി ആകുന്നത് വരെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണല്ലോ. വല്ല കുഴപ്പങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം സൈലുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ബന്ധങ്ങൾ പോകും.
1: നമ്മൾ
2: വീട്ടിൽ തന്നെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള അന്തരീക്ഷം ആൾക്കാരെ മാത്രമേ നമുക്ക്
1: അറിയാൻ
2: പറ്റൂ. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം സൈലൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ബന്ധങ്ങളും ആവും. 100

0: വളരെയധികം നല്ല ഫ്രണ്ട്സും.
1: അതെ, നല്ല കാര്യം കേട്ടോ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഉമ്മാനും മാത്രമേ ഉള്ളൂ, ഫാദർ മരിച്ചുപോയി.
1: ഓക്കെ, അനിയൻ എന്താ ചെയ്യണേ?
0: ഞാന്
1: ഉമ്മയും ഞാനും ഉള്ളൂ എന്നാണല്ലേ പറഞ്ഞത്, ഞാൻ അനിയനുണ്ട് എന്നാണ് കേട്ടത്.
0: ഓക്കെ,
1: ഉമ്മച്ചിയുടെ പേരെന്താ? ഉമ്മച്ചി റെയിൻബോ കേൾക്കാറുണ്ടോ?
0: ഉമ്മ അങ്ങനെ കേൾക്കാറുണ്ട്, കാരണം പഴയ ആളാണ്, മറ്റേ ഫോണൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല.
1: റേഡിയോ ഇല്ലേ വീട്ടിലെ? റേഡിയോ ഇല്ലേ?
0: ഫോണിലാണ്.
1: അപ്പൊ എന്തായാലും ഒരു റേഡിയോ വാങ്ങി വെക്കണം. പഴയ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ ഉമ്മച്ചി, അപ്പൊ ഉമ്മച്ചിക്ക് രാവിലെ ഉള്ള പ്രോഗ്രാമൊക്കെ കേൾക്കാലോ.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും, കാരണം എനിക്ക് പഴയ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം. കാരണം ഇപ്പൊ നമ്മുടെ റെയിൻബോയില് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ അതിന് തന്നെ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, 80-90കൾക്ക് ശേഷമുള്ള പാട്ടുകളെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പഴയ പാട്ടുകളോടാണ് താല്പര്യം. അപ്പൊ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ പാട്ട് നമുക്ക് എന്താണ് അത് കേൾക്കുമ്പോ വല്ലാത്തൊരു ഫീലും നമ്മളുടെ നമുക്ക് നമ്മുടെ മരണപ്പെട്ടു പോയ പിതാവ് കൂടെ ഉള്ളതായിട്ട് തോന്നാറ്. ചില പാട്ടുകൾ അങ്ങനെയാണ്, നമ്മള് അവരുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പാട്ടുകളാണ്.
1: ഓക്കെ, അപ്പൊ സത്യം ശിവം സുന്ദരം എന്ന സിനിമയിലെ ഗാനമാണ് ചോദിച്ചത്. എന്തായാലും നമുക്ക് ആ പാട്ട് കൊടുക്കാം. ഫാദറിന്റെ പേരെന്തായിരുന്നു?
0: ഫാദറിന്റെ പേര് അബ്ദുൽ ഖാദർ എന്നായിരുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും കാര്യം മറക്കണ്ട, എന്തായാലും ഒരു റേഡിയോ വാങ്ങി വെക്കണം കേട്ടോ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കൊടുക്കാം.
0: താങ്ക് യു.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती
0: है। NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें।
2: Musically yours, FM Rainbow 107.5. Stay tuned.
3: സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ ഒരു നല്ലൊരു ഗാനം കേട്ടു അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അപ്പോൾ മക്കളെ സ്നേഹിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഗാനം നമുക്ക് വയ്ക്കാൻ സാധിച്ചത്. എന്തായാലും സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാനുള്ള ഒരു സമയമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ,
4: ഹലോ, നമസ്തേ.
3: നമസ്തേ, ഇതാരാണ്?
4: ആലപ്പുഴ മണ്ണഞ്ചേരി കേന്നാട്ടിൽ നിന്ന് രാധാഷ പണിക്കർ CS ആണ്.
3: ആ, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
4: വളരെ നല്ല വിശേഷം. അധികരിച്ച ചൂടായിരുന്നു, ഇപ്പൊ അത് മാറി ഒരു ലേശം കുളിർമയൊക്കെ അനുഭവപ്പെട്ട് തുടങ്ങി.
3: ഓക്കെ, ആ മഴയൊക്കെ വന്നു തുടങ്ങി അല്ലേ?
4: അതെ അതെ.
3: ആ, ഇനി കുറെ നാള് കഴിയുമ്പോ നമ്മള് പറയും മഴയോ മഴയാണ് എന്ന്
4: പറയും.
3: അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഒരു ആശ്വാസം ഉണ്ട് മഴ പെയ്തപ്പോ അല്ലേ? ആ, എന്താ ചെയ്യണേ?
4: ഞാന് ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനിലെ. അവിടുന്ന് പെൻഷനായി കഴിഞ്ഞ ഒരല്പം കൃഷിയുണ്ട്, പിന്നെ അതുകൂടാതെ ചെറിയ വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വായിക്കുക.
3: ഏത് വാദ്യോപകരണമാണ് വായിക്കാറുള്ളത്?
4: നടക്കുക.
3: ഏത് വാദ്യോപകരണമാണ് വായിക്കാൻ?
4: തബലയും ഹാർമോണിയും.
3: അങ്ങനെ പ്രോഗ്രാമിന് പോവാറുണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ?
4: പോകുവായിരുന്നു. ഇപ്പൊ എനിക്ക് പിന്നെ അധികരിച്ച BP അതുപോലെ തന്നെ ഷുഗറും ഉണ്ട്, അതുകൊണ്ട് ഉറക്കം നിൽക്കാൻ പാടില്ല, ഇപ്പൊ പോകുന്നില്ല.
3: ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും വീട്ടിലിരുന്ന് ഇതൊക്കെ നോക്കാറുണ്ട് അല്ലെ, വായിക്കാറുണ്ട്?
4: ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാട്ടുമൊക്കെ പാടി അങ്ങനെ ഇവിടെ
3: ഇരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
4: ഇന്ന് വേണ്ടത് കിളിച്ചുണ്ട മാമ്പക എന്ന ചിത്രത്തിലെ 1-ാം കിളി 2-ാം കിളി ആ പാട്ടാണ് വേണ്ടത്. BR പ്രസാദ് സാറ് രചിച്ച ആ പാട്ടാണ്.
3: ഓക്കെ, അപ്പൊ ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടത്?
4: ഇത് പത്മകുമാരി, ശ്രീകുമാരി, സതീഷ് കുമാർ, സുനിൽ കുമാർ, അശ്വതി, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, താൻവി, സ്മൃതി എന്നിവർക്ക് വേണ്ടിയിട്ടാണ്.
3: ഇവരൊക്കെ ആരൊക്കെയാണ് നാട്ടിലുള്ളവർ?
4: അത് അതിനകത്ത് പിന്നെ എന്റെ പേരെ കുട്ടികളും ഉണ്ട്, ആര്യയുണ്ട്, പിന്നെ അല്ലാതെ ശ്രോതാക്കളുണ്ട്,
3: എല്ലാവരും ഉണ്ട്. ആരെയും വിട്ടൊന്നും പോയിട്ടില്ല അല്ലേ?
4: ഇല്ല ഇല്ല.
3: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം.
4: നന്ദി, നമസ്കാരം.
3: ഓക്കെ, താങ്ക് യു.

0: നർഗീസാണ്.
1: സ്ഥലം
0: ഞാൻ സ്ഥലം ചേരാനല്ലൂര്.
1: എന്തൊക്കെയാണ്?
0: സ്ഥിരമായിട്ട് കേൾക്കുന്ന പ്രോഗ്രാമാണ്, റെയിൻബോ ഇപ്പോഴും സ്ഥിരം കേൾക്കുന്നതാണ്.
1: ഓക്കെ, വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ.
0: വിശേഷം വെച്ചാൽ നാളെ എന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. നാളെ ഇനി എനിക്ക് കിട്ടിയില്ലെങ്കിലാണ് വിളിക്കുന്നത്.
1: നേരത്തെ കാലേ കുട്ടി നേരത്തെ വിളിച്ചതാണ് അല്ലേ?
0: അതെ, നാളെ ഇനി തിരക്കിന്റെ ഇടയിൽ എനിക്ക് വിളിക്കാനും പറ്റില്ല.
1: നാളെ എന്തൊക്കെയാണ് പരിപാടികള്?
0: ഒന്നും തീരുമാനിച്ചിട്ടില്ല. അത് യാദൃശ്ചികമായി
1: എന്തെങ്കിലൊക്കെ ഉണ്ടാവും അല്ലേ? ഒട്ടും പ്ലാൻഡ് അല്ലാത്ത യാദൃശ്ചികമായിട്ട് അല്ലേ അങ്ങനെ വരും അല്ലേ?
0: ചെയ്യാതിരിക്കില്ല. ഹസ്ബൻഡ് എന്തെങ്കിലൊക്കെ മേടിക്കും.
1: കേക്കുന്നുണ്ടാവും അല്ലേ ഹസ്ബൻഡ്?
0: അതാണ്.
1: പിന്നെ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
0: അങ്ങനെ രണ്ടു മാത്രമേ ഉള്ളൂ ഇപ്പൊ.
1: ആണോ? ഓക്കെ.
0: നാളെ മോളൊക്കെ വരും, വരാതിരിക്കില്ല.
1: പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
0: ഇതെനിക്ക് വേണ്ടത് ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിലെ പൂവണിഞ്ഞു മാനസം നാമറിയാതെ, തേനണിഞ്ഞു ജീവിതം നാളറിയാതെ, ആ പാട്ടിലെ.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് കൊടുക്കാം. അപ്പോ നേരത്തെ കാലേ കൂട്ടി ബർത്ത്ഡേ വിഷസ് കേട്ടോ.
0: താങ്ക് യു, താങ്ക് യു. അപ്പൊ എറണാകുളം ആഘോഷിക്കുന്ന എല്ലാവർക്കും പിന്നെ എന്റെ കൂട്ടുകാരായ റെയിൻബോ കൂട്ടുകാർക്കും ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു.

0: സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ റാണി വർഗീസ് ആവശ്യപ്പെട്ട ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. അധികം അങ്ങനെ കേൾക്കാത്ത പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ആർ കെ നായർ, രാമൻകുട്ടി നായർ, ഒറ്റപ്പാലത്ത് നിന്നാണ് വിളിക്കുന്നത്.
0: സുഖമായിട്ടിരിക്കുന്നോ?
1: കുഴപ്പമില്ല, പോണു.
0: മഴയൊക്കെ വന്നില്ലേ? മഴയില്ലേ?
1: നല്ല ചൂടാ.
0: നല്ല ചൂടാ?
1: അതായത് ചുറ്റും മഴ പെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലോക്കൽ ഏരിയ മാത്രം മഴയില്ല.
0: അതെന്താണത്?
1: അറിയില്ല, പ്രകൃതി വിവേചനം നൽകിയതുകൊണ്ട്.
0: അവിടെയും വിവേചനമാണല്ലേ. ഓക്കെ, എന്തായാലും മഴ വരും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ.
1: അത്രേ ഉള്ളൂ. പക്ഷെ ചെറിയ തണുപ്പുണ്ട്, ചുറ്റും മഴയുള്ളതുകൊണ്ട് ചെറിയ തണുപ്പുണ്ട്. മഴ ഇല്ലെങ്കിലും ഒരു തണുപ്പുണ്ട്,
0: ചെറിയൊരു ആശ്വാസം ഉണ്ട് അല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: നേരം പുലരുമ്പോൾ സിനിമയില് ദാസേട്ടൻ പാടിയ എന്റെ മൺ വീണയിൽ, അങ്ങനെ പാട്ടുണ്ട്.
0: അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കൊടുക്കാം. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
1: നമ്മുടെ റേഡിയോ റെയിൻബോ എഫ് എമ്മിന്റെ ഒരുപാട് ആൾക്കാർ ഫേസ്ബുക്കിലുണ്ട്.
0: അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ട് അല്ലേ. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹിയിൽ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: Based on all discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. Thank you so much.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം വി ഡി സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പർവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പർവൂരിൽ നിന്നും 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വി ഡി സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2 പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും.

0: ഉച്ചയ്ക്കും ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, യുഎഇ വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹീൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി BD സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷമെന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
3: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात. ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है. आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम NDMA और NDRF ने किया है.
0: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന യു എസ് ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം

0: അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: Musically yours, FM Rainbow 107.5. Stay tuned.
2: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇഷ്ടമുള്ള പാട്ടുകളെ ചോദിക്കാനുള്ള ഒരു സമയമാണ്, 2 മണി വരെ സമയമുണ്ട്. അപ്പോ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242810. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ഞാൻ സുമാ ഫഹീറൻ, പുത്തഞ്ചിറ.
0: പുത്തഞ്ചിറ മാള അടുത്ത് ആണോ?
1: മാള അടുത്ത്.
0: പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: ഒരു രണ്ടുപേര് പാട്ടൊന്ന് പാടാമോ?
1: അയ്യോ, പാട്ട് പാടില്ല മേഡം, ഓടി പോവും.
0: എല്ലാരും നാട് വിട്ടു
1: പോവും. ഭയങ്കര ഇഷ്ടമാണ് പാട്ട്, ഇഷ്ടമാണ്.
0: ആണോ? ഓക്കെ. എപ്പോഴും റെയിൻബോ കേൾക്കാറുണ്ടോ?
1: ആ, റെയിൻബോ കേൾക്കാറുണ്ട്, എഫ് എം കേൾക്കാറുണ്ട്, ക്ലബ് എഫ് എം കേൾക്കാറുണ്ട്. പാട്ടുകൾ കൂടുതൽ കേൾക്കും. പിന്നെ എഫ് എമ്മില് നമ്മുടെ നാടകോത്സവം പറയുന്നുണ്ടല്ലോ, അതും കേൾക്കാറുണ്ട് രാത്രി 9 മണിക്ക്.
0: അങ്ങനെ
1: പരിപാടികളല്ല, റേഡിയോണിന്റെ കൂട്ട്. നേരം വെളുത്ത് 11 മണി വരെ റേഡിയോ.
0: എന്താ ചെയ്യണേ?
1: ഞാൻ തൊഴിലുറപ്പിന് പോയിരുന്നു, ഇപ്പൊ തൊഴിലുറപ്പില്ല. പിന്നെ ഇപ്പൊ നെറ്റിപ്പക്കത്തന്നെ നൂല് കിട്ടിക്കൊണ്ട് നിൽക്കണം.
0: ആണോ? ആ, അപ്പൊ നല്ലൊരു പണിയാണല്ലോ അത്.
1: ആ, നല്ല പണിയാണ്. അതിനിടയ്ക്ക് 2 ദിവസം ഞങ്ങൾ ടൂറ് പോയി.
0: ഈ നെറ്റിപ്പട്ടത്തിന്റെ പണി എന്ന് പറഞ്ഞല്ലോ, ആരൊക്കെയാണ് ചെയ്യുന്നത് ഇതിന്റെ?
1: ഞാനും എന്റെ അനിയത്തിയും. അനിയത്തിന്റെ സീമ അവൾ. പിന്നെ സീമ എന്ന് വെച്ചാൽ അവൾക്ക് ആങ്ങളെ കഴിഞ്ഞ ബിസിനസ്സാണ്. അപ്പൊ അവളും ചെറുതായിട്ടല്ല ചെയ്തു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർക്കൊക്കെ അതനുസരിച്ച് അയച്ചു കൊടുക്കേ, ബുക്ക് ചെയ്തവർക്ക് കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.
0: ഏത്
1: മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കും.
0: അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചതാണോ? നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിച്ചതാണോ? എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്?
1: ഇത് എന്ന അനിയത്തിന് പഠിപ്പിച്ചത്?
0: പല സൈസിലും, പല പല സൈസില് ഉണ്ടാക്കും അല്ലേ?
1: ഏത് മോഡൽ
0: വേണമെങ്കിലും. ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം, നല്ല പരിപാടി.
1: അനിയത്ര പേര് സീമ.
0: സീമ
1: പേര് മനോജ്.
0: മക്കളുടെ
1: പേര് ഹൃദ്യ, ശ്രീകുട്ടൻ. അവർക്കൊക്കെ വേണ്ടിട്ട് ഞാൻ ഈ പാട്ട് ചോദിക്കുന്നു. പിന്നെ ഞങ്ങളുടെ അച്ചംകുളം ഭാഗത്തുള്ള മോഹനേട്ടനും അമ്പിയേച്ചിക്കും വേണ്ടിട്ട് ഈ പാട്ട്. പിന്നെ ഞങ്ങളുടെ എന്റെ തൊഴിലുറപ്പിലുള്ള രഞ്ജൻ ചേട്ടൻ, കനകച്ചേച്ചി, അവർക്കും വേണ്ടിട്ട് ഈ പാട്ട്. ഞാൻ എനിക്ക് വേണ്ട പാട്ട് ഓമന തിങ്കൾക്കിടാവോന്നുള്ള പാട്ടില്ല, തിരിച്ചു പോയിച്ചു കൊണ്ടുപോല. ആ പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: പാടി ചോദിക്കായിരുന്നു ശരിക്കും, അപ്പൊ എന്തായാലും വേണ്ട അല്ലേ? പാടി ചോദിക്കേണ്ടതായിരുന്നു.
1: അയ്യോ, പാടാനറി

0: അറിയില്ല.
1: കേൾക്കാനാണ് ഇഷ്ടം.
0: അപ്പൊ എന്തായാലും നമുക്ക് കേൾക്കാം, എസ് ജാനകി പാടിയ ആ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ.
1: മാഡത്തിനും എല്ലാവർക്കും വേണ്ടിട്ട്.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇഷ്ടമുള്ള ഗാനം ചോദിക്കാനായിട്ട് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇത് ആരാണ്?
1: ഇത് ബിജു ആണ്.
0: നേരിക്കോട് വരാപ്പുഴ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ.
1: നല്ല വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കണ്. ഓണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വിശ്രമിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഒന്ന് വിളിച്ചു നോക്കിയാ കിട്ടുമെന്നറിയാൻ വേണ്ടി നോക്കിയതാ.
0: ഇന്ന് എന്തായിരുന്നു ഓണിന് സ്പെഷ്യല്?
1: ഇന്ന് ഓണിന് സ്പെഷ്യല് മീനുണ്ടായിരുന്നു, പിന്നെ മാങ്ങ അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ എന്റെ ഫേവറേറ്റ് ചമ്മന്തി, ഉള്ളിയും മുളകും ഇടിച്ച് ചതച്ച് വാളംപൊളി ഇട്ടത്.
0: കൊതിപ്പിക്കും അല്ലേ? ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു ഒരു ബുദ്ധിമുട്ട് കേട്ടോ.
1: ഓക്കെ,
0: ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ഭാര്യയുടെ പേരെന്താ?
1: ബിന്ദു.
0: ബിന്ദു,
1: ബിജു. എന്റെ ഒരു ബിജു, ഒരു ബിന്ദു.
0: ആ, അതിലും ഉണ്ട് ഒരു ഐക്യം അല്ലേ.
1: പിന്നെ
0: എന്താ ചെയ്യണേ?
1: ഞാൻ ഓഫ്ഷോറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഒരാഴ്ചകൾ വന്നിട്ട് രണ്ടു മാസം കഴിയുമ്പോ തിരിച്ചു പോകും.
0: ഓക്കെ,
1: അബുദാബി.
0: പിന്നെ മറ്റു വിശേഷങ്ങൾ പറയും.
1: ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്.
0: എന്താണ്?
1: ഈ മാസം 26th വെഡിങ് ആനിവേഴ്സറി.
0: 26.
1: ആ, പിന്നെ ഈ മാസം 17th ബിന്ദുവിന്റെ ബർത്ത്ഡേ. അപ്പൊ രണ്ടിനും കൂടി ഒരു തകർപ്പൻ പാട്ട്.
0: ആ തകർക്കണ പാട്ട് ഏതാണെന്നും കൂടി പറയൂ.
1: ഇഷ്ടമല്ലടോ എനിക്കിഷ്ടമല്ലടോ നിന്റെ സൂത്രങ്ങൾ ഇഷ്ടമല്ലടോ.
0: ആ, സ്വപ്നക്കൂടിലെ ഈ പാട്ടാണ് ഈ സ്പെഷ്യൽ ഡേയിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ?
1: അത് തന്നെ.
0: നല്ല പാട്ടാണ്. ആ, എല്ലാ സൂത്രങ്ങളും അറിയാം അല്ലേ?
1: പിന്നെ
0: ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കൂ. എന്തായാലും ബിന്ദുവിനും ബിജുവിനും വേണ്ടിട്ട് നല്ല പാട്ട് കൊടുക്കും.
1: രണ്ടു കുട്ടികളുണ്ട്, ഐസക് ബിജു, ആസ്റ്റർ മെഡ് സിറ്റിയിൽ ജോലി ചെയ്യണ്, ആൻമരിയ ബിജു നഴ്സിംഗിന് പഠിക്കണ ബാംഗ്ലൂര്.
0: ഓക്കെ,
1: അപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൂടി.
0: ഇപ്പൊ നിങ്ങള് മാത്രമുള്ള വീട്ടില്?
1: ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള വീട്ടില്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിശേഷപ്പെട്ട ദിവസങ്ങളാണല്ലോ വരുന്നത്. അപ്പൊ എന്തായാലും അഡ്വാൻസ് ആയിട്ട് വിഷസ് നേരുകയാണ് കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: പോകാം. ഓക്കെ,
0: താങ്ക് യു.

0: ബോ വരാപ്പുഴ നീരിക്കോട് നിന്ന് ബിജു ആവശ്യപ്പെട്ട ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും സമയമുണ്ട്, വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്?
1: ഞാൻ ബിജു കോട്ടുവള്ളി.
0: ആ, നേരത്തെ ഒരു ബിജു വിളിച്ചിരുന്നോ? കേട്ടിരുന്നോ? എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: അടിപൊളി. ഞാന് പ്രത്യേകം വിളിച്ചെന്ന് വെച്ചാല്, നമ്മുടെ പുതിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ബി ഡി സതീശൻ സാറ് നമ്മുടെ പർവ്വനാൾ ജയിച്ചത്, അപ്പൊ നമുക്ക് വളരെ സന്തോഷമാണ് മുഖ്യമന്ത്രിയായി. അപ്പൊ പുള്ളി സാറിന് വേണ്ടിയാണ് പ്രത്യേകം ഈ ഒരു പാട്ട് കൊടുക്കാൻ.
0: ഓക്കെ, ഏത് പാട്ടാണ്?
1: 6ാം തമ്പുരാളിലെ കരിമുരളീരവ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കൊടുക്കാം.
1: ഓക്കെ, പിന്നെ എന്റെ ഫാമിലിക്കും എല്ലാവർക്കും.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കെയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടമുള്ള പാട്ടുകൾ അങ്ങനെ കേട്ട് കേട്ട് ആസ്വദിച്ച് ആസ്വദിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: പേര് പറയൂ.
2: ദർശൻ പാണാവള്ളി.
1: ആ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: ആ,
1: എന്താ ചെയ്യണേ? എന്താണ്? അപ്പൊ ഇന്ന് ജോലിക്ക് പോയിരുന്നോ? ആണോ? അപ്പൊ എപ്പോഴും റെയിൻബോ കേൾക്കാറുണ്ടോ? ഇടക്ക് വിളിക്കാറുണ്ടോ? ഇടക്ക് വിളിക്കാറുണ്ടോ റെയിൻബോയിലെ? വിളിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ. ആ, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ഋതുഭേദ കൽപ്പന, ആ പാട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കൊടുക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് വിളിക്കൂട്ടോ.
2: താങ്ക്
1: യു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
1: സന്തോഷം എന്ന മൂവിയിലെ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയാണത്. അപ്പോൾ ഇനിയും സമയമുണ്ട്. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: നൂറ.
1: നൂറ, നൂറ എവിടുന്നാണ് വിളിക്കുന്നത്? എത്രയല്ലേ പഠിക്കണേ? ആ, റേഡിയോയുടെ അടുത്ത് പോയി നിക്കല്ലേ, അവിടെ നിന്ന് മാറി നിന്നോളൂ. ശരിക്കും മാറി നിക്കണം കേട്ടോ, അല്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ, ഇപ്പോഴും അവിടെ തന്നെയാ, അല്ലെങ്കിൽ റേഡിയോയുടെ വോളിയം കുറച്ച് വെച്ചോളൂ. ആ, ഇപ്പോഴും അത് തന്നെ. നൂറക്കുട്ടി അവിടെ നിന്ന് മാറി നിന്നോളൂ കേട്ടോ. ആ, പാട്ട് പാടോ നൂറ? ഏതെങ്കിലും ഒരു പാട്ട്, ഇഷ്ടമുള്ളൊരു പാട്ട്, ഒരു 2 വരി പാടാമോ?

0: ഇങ്ങനെയുള്ള പാട്ടുകളാണ് ഇഷ്ടം. ഒരു രണ്ടുപേരും മലയാളം പാടാമോ? ഇഷ്ടമുള്ള പാട്ട് പാടൂന്നേ. ആ ഏതെങ്കിലും ഒരു രണ്ടുപേരെ. ആ ഇപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്? ആ അതൊന്ന് പാടി ചോദിച്ചേ, ഒരു രണ്ടുപേര് പാടിക്ക്, അത് മതി. ആ വേഗാവട്ടെ.
1: തൂ മിന്നൽ കണ്ണിൽ കനവായി മെല്ലി
0: അരിയൊക്കെ മറന്നു. ആ ഇംഗ്ലീഷ് അരിയാണല്ലേ. ഏത് സ്കൂളിലാ പഠിക്കണേ? ആ അപ്പോ ഇനിയിപ്പോ സ്കൂള് തുറക്കാറായല്ലോ, ബുക്സ് ഒക്കെ വാങ്ങിയോ? ഇനി എന്തെങ്കിലും വാങ്ങാനുണ്ടോ?
1: ബാഗ് വാങ്ങാനുണ്ട്.
0: കുപ്പിയും വാങ്ങണം അല്ലേ. കണ്ടു വെച്ചിട്ടുണ്ടോ വെറൈറ്റി ആയിട്ട്?

0: സംഭവങ്ങൾ എന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇന്നത് മേടിക്കണമെന്ന് നോക്കണ്ട്. ആ അപ്പൊ കിട്ടട്ടെ കേട്ടോ, നല്ലത്. ഓക്കേ, പാട്ട് പഠിക്കുന്നുണ്ടോ?
1: പാട്ട് പഠിക്കണില്ല.
0: ആണോ? ആഹാ, മിടുക്കിയാണല്ലോ. അപ്പൊ എന്തായാലും പാട്ടും കൂടി പഠിക്കൂ ട്ടോ, നല്ല വോയിസ് ആണ് കേട്ടോ. ആ അപ്പൊ നന്നായിട്ട് പാട്ടൊക്കെ പഠിച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് വരൂ. ഓക്കേ, അപ്പൊ ഇടയ്ക്ക് വിളിക്കണം. ഇനി അടുത്ത തവണ വിളിക്കുമ്പോ നല്ലൊരു ട്വിൻസ് ആണ്. നൂറ നിമ്ര, നിമ്ര ആണോ? ആ നിമ്ര പാട്ട് പാടു. അപ്പൊ രണ്ടുപേരും പാട്ട് പഠിച്ചോളൂ കേട്ടോ. അപ്പൊ അടുത്ത തവണ വിളിക്കുമ്പോ രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടി കേൾപ്പിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു, വെൽക്കം.

0: പള്ളുരുത്തിയിൽ നിന്ന് നൂറയും നുമ്രയും ചോദിച്ച ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. യുവ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, താങ്ക് യു മാഡം.
0: ഇതാരാണ്?
1: ഞാൻ ഫ്രാൻസി.
0: ആ,
1: കൂനമാവ്.
0: കൂനമാവ് അല്ലേ?
1: ഫ്രാൻസി.
0: ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്താ
1: ചെയ്യുന്നത്?
0: കൂനമാവി തന്നെയാണോ?
1: അതിന്റെ ചെടി ജോലിയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു.
0: ഓക്കെ. ആ, വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയും ഒരു മോളും മോനും. മോള് ബാംഗ്ലൂര് നേഴ്സിംഗിന്. മോൻ ബിടെക് കഴിഞ്ഞിട്ട് ചെറിയ ജോലി കയറിയിട്ടുണ്ട്.
0: ഓക്കെ.
1: അപ്പൊ
0: സ്ഥിരം റെയിൻബോ കേൾക്കാറുണ്ടോ?
1: ഏത്
0: പാട്ടാണ് ഇന്ന് വേണ്ടത്?
1: എനിക്ക് മലർവാകെ കൊമ്പത്തുനിന്നുള്ള ജയന്തര എന്ന പോയിന്നുള്ള സിനിമയിലെ
0: അദ്ദേഹത്തിന്റെ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
1: ജയന്തന്റെ വലിയ എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഇഷ്ടമാണ്. ജയന്തനോട് പ്രത്യേക ഫേവറേറ്റ് ആണ്. ഞാനിപ്പോ പറഞ്ഞ പാട്ട് ഞാൻ പഴയതില്ലെങ്കിൽ ഞാൻ രണ്ടെണ്ണം അത് പറയുള്ളായിരുന്നു.
0: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ?
1: അത് സ്ഥിരം ശ്രോതാക്കളോട്. ഒരു ആലങ്ങാട്, ജപ്പാറ്, റസാക്ക്, നെരിക്കോട്, സലീം, സാജൻ, പ്രവീൺ, തട്ടാമ്പടി.
0: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കൊടുക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: താങ്ക് യു. താങ്ക് യു.
1: ബൈ.

സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് യു എൻ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചു തരാൻ കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർ ജെ ഉഷസ് ആയിരുന്നു. അപ്പോൾ ഇനി ലാസ്റ്റ് പാട്ട്, ഇന്ന് ഒത്തിരി പേര് വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ട്, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ലാസ്റ്റ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒരു പാട്ടിന് ശേഷം നമുക്ക് 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളാണ്, ശേഷം 2:15 മുതൽ നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, അതിനുശേഷം 3 മണിക്ക് കേൾക്കാം വിവിധ് ഭാരതി, ശേഷം 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അങ്ങനെ ഒത്തിരി നല്ല പ്രോഗ്രാംസ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തി നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും ജനങ്ങൾ യു ഡി എഫിനെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കെ പി സി സി ആസ്ഥാനത്തെ എത്തിയ നിയുക്ത മുഖ്യമന്ത്രിയെ ആവേശപൂർവ്വം സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, എൽ പി ജി, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കാൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്നും ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. കർണാടകയും ആന്ധ്രാപ്രദേശുമടക്കം 16 സംസ്ഥാനങ്ങളിൽ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സ് ക്രിയാത്മകമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ യു എ ഇ സന്ദർശിക്കും. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സിയാദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷാഫല പ്രഖ്യാപനം നാളെ വൈകിട്ട് 3. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡിജിയും ചേർന്നാണ് ഫലം പ്രഖ്യാപിക്കുക. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധത്തിനായുള്ള എച്ച് പി വി വാക്സിനേഷൻ ഈ മാസം 31 വരെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭിക്കും. 14-നും 15-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് സൗജന്യമായി വാക്സിനേഷൻ നൽകും. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത, കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. Go on Rainbow FM 107.5. On the go. Drive time music.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകളുമായി അംബ്ലീഷിനു. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ.

0: അപ്പൊ ദാ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണല്ലേ. ഇപ്പൊ സമയം 5 മണി കഴിഞ്ഞ്,
1: 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈമിന്റെ മ്യൂസിക് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: അതെ,
1: ഇങ്ങനെ ഇന്ന് പ്രതീക്ഷിക്കാതെ അല്ലെ, നമ്മൾ വൈകുന്നേരമൊക്കെ ഒരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും നല്ല അത്യാവശ്യം വെയിലൊക്കെ ആയിട്ട് നിന്ന സമയത്താണ് പെട്ടെന്നൊരു കാർമേഘമൊക്കെ വന്ന് നല്ലൊരു മഴയൊക്കെ ഇങ്ങോട്ട് വന്ന്.
0: അതും കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മളിങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് മഴ.
1: ഇപ്പൊഴും പക്ഷെ രാത്രിയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു, രശ്മി എഴുന്നേക്കാത്തോണ്ടാ. എന്ത് ഭൂകമ്പം വന്നാലും അറിയില്ലല്ലോ. പക്ഷെ ഞാൻ അറിഞ്ഞായിരുന്നു ഇടക്കിടക്ക് മഴ വരുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോ കാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് മഴയൊക്കെ രസമാണ്. പക്ഷെ ടു വീലറിനൊക്കെ പോകുന്നവരെയൊക്കെ സംബന്ധിച്ച് അത്ര വലിയ രസമൊന്നും പറയാനില്ല. കാരണം പ്രത്യേകിച്ച് പലരും കോട്ട് എടുത്തിട്ടുണ്ടാവില്ല ഈ ഒരു സമയത്ത്. നല്ല മഴ പിടിച്ചാലാണ് വണ്ടിയുടെ ഉള്ളിലേക്ക് കോട്ടിന്റെ സ്ഥാനം വരുള്ളൂ, അല്ലെങ്കിൽ എന്താ പറയുന്ന മടിയാണ് പൊതുവെ കോട്ടൊക്കെ എടുക്കാൻ.
0: വെറുതെ ഇപ്പൊ തന്നെ ഞാൻ വരുന്ന വഴിക്ക് സ്കൂട്ടറിലാ വന്നത്. അപ്പൊ കോട്ട് റെയിൻ കോട്ട് എടുത്ത് വെക്കാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഓ കുഴപ്പമില്ല
1: വരില്ല, വെറുതെ പറ്റിക്കുന്നുണ്ട്. പക്ഷെ പെയ്തല്ലോ,
0: പെയ്തു.
1: ഞാൻ ഇങ്ങനെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ല മഴ പെയ്തു. വെറുതെ എന്റെ കോട്ട് നനയ്ക്കാൻ വേണ്ടി മാത്രം പെയ്ത. അപ്പൊ എന്തായാലും അങ്ങനെ നല്ല മഴയൊക്കെ ആയിട്ട് നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന ഒരു ഈവനിങ്, നമുക്ക് അടിച്ചു പൊളിച്ച് നല്ല കുറച്ച് നല്ല പാട്ടും കുറച്ച് ഗെയിമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ കൂട്ടിച്ചേരാം. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഇന്ന് കൂട്ടായിട്ട് ഞങ്ങൾ 2 പേരുണ്ട്, ആർ ജെ അംബ്ലീഷിനും
0: ആർ ജെ രേഷ്മ.

0: അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ നല്ല ഒരു പാട്ടൊക്കെ കേട്ട്, ഒരു ബെല്ലി ഡാൻസൊക്കെ കളിക്കാൻ തോന്നുന്ന ഒരു പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ തിരിച്ചു വന്നു അല്ലേ. അങ്ങനെ ഇന്ന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ദിവസം കൂടിയാണ്.
1: അതെ, എന്താണ് ബെല്ലി ഡാൻസ് കളിക്കാൻ തോന്നിയത്?
0: രേഷ്മയുടെ ഡാൻസ് കണ്ടപ്പോ ഇങ്ങനെ തോന്നി, പ്രത്യേകിച്ച് വേൾഡ് ബെല്ലി ഡാൻസ് ഡേ ആണല്ലോ ഇന്ന്.
1: അതെ,
0: മാർച്ച് അല്ല, മെയ് 14-ാം തീയതി ബെല്ലി ഡാൻസിന്റെ ഡേ ആണ്. അതുപോലെ ബെല്ലി ഡാൻസ് ഡേ മാത്രമല്ല, ഇന്ന് ബട്ടർ മിൽക്ക് ബിസ്ക്രൂട്ട് ഡേ ആണ്. അങ്ങനെ വേറെ പല പ്രത്യേകതകളൊക്കെ ഉണ്ടോ?
1: അതെ, ഒരുപാട് ഒരുപാട് പ്രത്യേകതകളാണ് ഇന്നത്തെ ദിവസത്തിനുള്ളത് കേട്ടോ. മാത്രല്ല, ഇന്ന് നമുക്ക് അത്തരം വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഹെൽത്ത് അവയർനെസ്സിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ?
0: പറയാം, തീർച്ചയായിട്ടും.
1: ഇന്നത്തെ ദിവസം അപ്രാക്സിയ അവയർനെസ് ഡേ ആണ്. എത്ര പേർക്ക് അപ്രാക്സിയെ കുറിച്ച് അറിയുന്ന അറിയില്ല, എന്താണെന്നൊന്ന് നമുക്കൊരു ബ്രീഫ് കൊടുക്കാം.
0: അതായത് എന്താ പറയാ, ശാരീരികമായിട്ടുള്ള പക്ഷാഘാതം. അതായത് എന്താ പറയുക, നമ്മൾ മനസ്സിൽ വിചാരിക്കും നമ്മുടെ ശരീരത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിപ്പിക്കണമെന്ന്, പക്ഷേ ആ ചലനം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ ചലിപ്പിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അതായത് ഈ സംഭവം ബാല്യകാലത്ത് ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും അപൂർവമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് എങ്കിലും 1%

0: കുട്ടികളിൽ ഇത് ബാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ്.
1: അതെ,
0: ഇത്
1: അവർക്ക്
0: കുട്ടികളുടെ
1: സ്പീച്ച്.
0: തലച്ചോറിന് ആണ്, അത് ചുണ്ടുകളും നാവും താടിയുമില്ല, ഇവയൊക്കെ ഇതിൻ്റെ ചലനങ്ങളൊക്കെ ഏകോപിപ്പിക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ.
1: അതെ,
0: സംസാര ശേഷിയൊക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു ഭാഗമാണല്ലോ തലച്ചോറിനുണ്ടാകുന്ന ചില ക്ഷതങ്ങളൊക്കെ ഇതിന് കാരണമാകുന്നു എന്നൊക്കെയാണ്
1: അതെ,
0: പറയപ്പെടുന്നത്. അപ്പൊ
1: കുട്ടികൾ
0: എന്തായാലും
1: സംസാരിക്കാതിരിക്കുമ്പോൾ ഇത്തരത്തിലും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്രാക്സിയ ആണോ എന്നുള്ള കാര്യം കൂടെ, ഒരു അതിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ്സും കൂടെ പേരൻസിന് ഉണ്ടായിരിക്കണം.
0: അപ്പോൾ മെയ് 14 അതിനൊരു അവയർനെസ് ഡേ കൂടിയാണ്.
1: അതെ
0: അപ്പോൾ അങ്ങനെ ഒരു ഒരു കുട്ടിക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ.
1: അതെ അതെ,
0: എന്തായാലും
1: എനിക്ക് തോന്നുന്നു 1% താഴെ കുട്ടികൾക്ക് ഇത് വരാറുള്ളൂ. എങ്കിൽ കൂടെ നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോ ഒക്കെ നമ്മൾ വിചാരിക്കും അല്ലെ, വേറെ എന്തെങ്കിലും കൊണ്ടാണെന്നൊക്കെ. പക്ഷെ ചിലപ്പോ അവർക്ക് താടിയിലും അതുപോലെ വായും നാക്കും ഒന്നും കോർഡിനേറ്റ് ചെയ്യാനായിട്ടും പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും.
0: അതെ,
1: അപ്പോ അത്തരം കാര്യങ്ങൾ
0: അതൊക്കെ
1: ശ്രദ്ധിക്കുക.
0: ചെറുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കുന്ന അസുഖങ്ങളാണ്. ചില എന്താ മൈന്യൂട്ട് ആയിട്ടുള്ള ഓട്ടിസം പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് ചിലപ്പോൾ ശരിക്കും ചിലപ്പോൾ പാരൻസിന് പോലും അത് തിരിച്ചറിയണമെന്നില്ല, പക്ഷേ ടീച്ചേഴ്സിന് അത് മിക്കവാറും അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം മറ്റു കുട്ടികളെ ടീച്ചേഴ്സ് കാണുന്നതാണല്ലോ, ഒരു പ്രായത്തിലുള്ള അവരുടെ വളർച്ച, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടീച്ചേഴ്സിന് അറിയാം ഇവൻ ഇത്ര ശതമാനത്തിൽ എന്തോ ഒരു ഇതുണ്ട്. ശരിക്കും അങ്ങനെ ടീച്ചേഴ്സ് എന്തെങ്കിലും നമ്മളുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് തട്ടിക്കയറാൻ നിൽക്കരുത്, എൻ്റെ കൊച്ചിന് അങ്ങനെയില്ല, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം ഒന്ന് അന്വേഷിക്കുക.
1: അതെ,
0: എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് പറയുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു ബിഹേവിയർ കൊച്ചിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ചില പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലർ അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വൈകും, കുറച്ചുകൂടി വൈകിയായിരിക്കും അവർ തിരിച്ചറിയുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് വൈകിക്കും തോറും കുട്ടികൾക്കുള്ള അതിനെ ആ ഒരു റിക്കവറി ഇതെടുക്കാനുള്ള സമയം കഴിയും.
1: അതെ,
0: അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറുതിലേ തന്നെ പലതും മാറ്റിയെടുക്കാൻ പറ്റും അല്ലേ.
1: അതെ, ഇതൊരു വലിയൊരു രോഗാവസ്ഥയൊന്നും അല്ല, ഇതൊക്കെ നമുക്ക് മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ.
0: എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിക്കുന്നു അത്രയും പെട്ടെന്ന്,
1: അത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് നമ്മളിപ്പോ വളർന്ന് ഇത്ര വലുതായെങ്കിലും ചിലപ്പോ നമ്മളും സ്ലൈറ്റ്ലി ഓട്ടിസ്റ്റിക് ആയിരിക്കാം, നമ്മളത് തിരിച്ചറിഞ്ഞില്ല ഒരു പ്രായത്തില്. അപ്പൊ അതങ്ങനെ ഉണ്ടാവുന്നത് ഒരു കുറ്റം ഒന്നുമല്ല, നമുക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഇന്ന കാറ്റഗറിയിലുള്ളവരാണ് ഇത്തരം ഓട്ടിസം ഉള്ള കുട്ടികൾ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കാത്ത തരത്തിലാണ്. അതിന് സ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഇപ്പൊ സ്കൂളുകളിൽ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകം അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ
0: അത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത്. പക്ഷെ നോർമലി സാധാരണ ടീച്ചേഴ്സിനാണെങ്കിൽ ഇത് മനസ്സിലാവും. അപ്പം അവര് നമ്മളുടെ അടുത്ത് പറയും. അപ്പൊ എന്താ ഓരോ ഇടക്കിടക്ക് ടീച്ചേഴ്സിന്, ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാണല്ലോ, ഇടക്ക് ടീച്ചേഴ്സിന് അടുത്ത് എങ്ങനെ എന്റെ കുട്ടിയുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇടക്കൊക്കെ പോയി അന്വേഷിക്കാം. അങ്ങനെ നമ്മുടെ വെക്കേഷൻ കഴിയാൻ പോകുന്നു അല്ലേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിലെ സമയം 5 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു
1: ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: நீ பயமின்றி துணிந்து செல்லு.
1: No breaks, no boring.

0: അങ്ങനെ നമ്മൾ അടിപൊളി പാട്ടുകളിലേക്കൊക്കെ ഇങ്ങനെ പോയി നമ്മൾ തിരിച്ചെത്തുന്നു. 5 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്, 25 അല്ല 35 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പൊ നമ്മളിങ്ങനെ മഴ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത വിശേഷങ്ങളിലേക്ക് പോകുമ്പോ എന്താണ് അടുത്ത വിശേഷങ്ങളിൽ പോകുന്നത്?
1: നമ്മളെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ നാടിൻ്റെ വിലയെ കുറിച്ച് അറിയുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ് അല്ലെ. നമ്മൾ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഫണ്ട് റേസിംഗ് കോസ്റ്റ്യൂം ഇൻഡസ്ട്രിക്ക് വേണ്ടി തന്നെയുള്ള ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം ആയിട്ടുള്ള മെഡ്ഗാല നടന്നു അല്ലേ. മെഡ്ഗാല നടന്നപ്പോൾ എല്ലാവരും അതിലെ ആൾക്കാരിട്ടിട്ട് വന്ന വസ്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫാഷൻ സെൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് നോട്ട് ചെയ്ത് എന്താണെന്നറിയോ, അവിടെ ഉണ്ടായിരുന്ന ആ കാർപ്പറ്റാണ് കേട്ടോ. ആ കാർപ്പറ്റ് എവിടെയാണ് ഉണ്ടാക്കിയത്? അതെ, നമ്മുടെ നാട്ടില്, നമ്മുടെ ചേർത്തലയിലാണത് ഉണ്ടാക്കിയത്. എക്സ്ട്രാ വീവ്സ് എന്ന നെറ്റ് ബ്രാൻഡുകാരാണ് തുടർച്ചയായിട്ടുള്ള 4ാം വർഷവും മെഡ്ഗാല കാർപ്പറ്റ് ഉണ്ടാക്കിയത്. അത് എത്രയാണെന്നറിയോ, 400ലധികം കരകൗശല വിദഗ്ധര് 90 ദിവസം ചെലവഴിച്ചിട്ടാണ് ആ 6,840 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള 57 റോളുകളുള്ള ആ കാർപ്പറ്റ് നിർമ്മിച്ചത്. അപ്പോൾ ആഗോള തരത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കരകൗശല

0: വിധിയൊക്കെ
1: അതെ.
0: കാണിക്കുന്ന ഒരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാർത്തയാണ്. നമ്മൾ തുടർച്ചയായിട്ടും 4 വർഷം അത് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, അതിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു അട്രാക്ഷൻ അല്ലേ?
1: അതെ. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ പരമ്പരാഗതമായ കയർ വ്യവസായ മേഖലയൊക്കെ പലപ്പോഴും പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാറുണ്ടല്ലോ. അപ്പോൾ
0: അതെ,
1: അത്തരം ആ ഒരു പ്രതിസന്ധിയിലൊക്കെ ഇത്രയും പാരമ്പര്യമുള്ള ഒരു ആ ഒരു കല, ശരിക്കും പറഞ്ഞ ഒരു കല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ,
0: അതെ അതെ അതെ
1: ഒരു
0: തീർച്ചയായിട്ടും.
1: കലാരൂപം തന്നെയായിട്ടാണ് ഈ ഒരു കാർപ്പറ്റ് ശരിക്കും അത്രയും അട്രാക്ഷൻ നിറഞ്ഞ ഒരു സംഭവമായിരുന്നു.
0: അതെ, അത് നമ്മൾ മലയാളികൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അതിന്
1: അതെ,
0: ഒരു
1: ഒരു
0: എക്സ്ട്രാ.
1: ഫാഷൻ ലോകം ഒരു ഉറ്റുനോക്കുന്ന തരത്തിലുള്ള ഒരു ആഗോള ഫാഷൻ തരംഗമായി മാറിയിട്ടുള്ളതായിരുന്നു ഈ മെറ്റ് ഗാലയിലേക്കുള്ള
0: അതെ,
1: ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ആരെയും ഈ ഒരു ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഏറ്റവും ആകർഷണീയമായത് അവിടുത്തെ കാർപ്പറ്റ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വൈദഗ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ,
0: അതെ
1: അതും മലയാളികളുടെ കൈകൊണ്ട് നെയ്ത പരവതാനി ആയിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ഒരു
0: അഭിമാനം.
1: രോമാഞ്ചമൊക്കെ വരും അല്ലേ.
0: അതെ,
1: അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കയർ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് അതിൽ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്ക് അവരുടെ ഒരു ബ്രില്യൻസും കൂടി അതിൽ, അവരുടെ കരവിരുത്
0: അതെ
1: കൂടി തെളിയിച്ച ഒരു സംഭവമായിരുന്നു. വിദേശികൾ ഉൾപ്പെടെ ശ്രദ്ധിച്ച, അവരൊരു ചർച്ചയാക്കിയ ഒരു സംഭവം തന്നെയാണ് തുടർച്ചയായിട്ടും
0: അതെ,
1: ഈ ഒരു
0: 4 വർഷവും അത്
1: 4 വർഷവും
0: അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെങ്കിൽ
1: അതെ തീർച്ചയായിട്ടും.
0: ഒബ്വിയസ്ലി അതിൻ്റെ
1: ശരിക്കും നമ്മളത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ കണ്ണ് അഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് ആ ഒരു
0: തരത്തിലാണ്.
1: കാർപ്പറ്റ് എന്ന്
0: അതെ,
1: പറയുന്നത്. ഓക്കെ,
0: അപ്പൊ എന്തായാലും അതെ, അപ്പൊ ഒരുമിച്ച് നമ്മൾ എന്തായാലും പറയാം. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഇപ്പൊ നമുക്കൊരു നല്ല ട്രാൻസ് സോങ് കേട്ടിട്ട് തിരിച്ചെത്താം.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: അങ്ങനെ കായംകുളം കൊച്ചുണ്ണിയിലെ പാട്ട്
1: അതെ
0: കേട്ട് നമ്മൾ തിരിച്ചു വന്നു. നല്ലൊരു ഡാൻസ് ഒക്കെ കളിക്കുന്നു. ബല്ലി ഡേ അല്ല, ബല്ലി ഡാൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ഡാൻസ് മോഡ് പിടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാ പാട്ടും അങ്ങനെ അല്ല കേട്ടോ, നമ്മൾ കുറച്ച് പാട്ടൊക്കെ അല്ലെ, കുറച്ച് പാട്ട് രേഷ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം ഞാൻ വെച്ചു കൊടുത്തു. അപ്പൊ കേൾക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സും ഇടക്കിടക്ക് ഡാൻസ് കളിച്ചോട്ടെ അല്ലെ.
1: അതെ, കളിക്കട്ടെ, നല്ല ക്ലൈമറ്റ് ഒക്കെ.
0: അതെ, അങ്ങനെ ഡാൻസ് കളിച്ച് ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇപ്പൊ എന്തായാലും പുറത്തിറങ്ങി അധികം ഡാൻസ് കളിക്കാൻ പറ്റുന്ന സമയമല്ല. അങ്ങനെ നമ്മൾ അങ്ങനെ സന്തോഷകരമായ ഒരു ഈവനിങ്ങിനെ ആസ്വദിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്ന സമയമൊക്കെയാണ്. അപ്പോൾ നമ്മൾ നമ്മളൊരു വാർത്തയിലേക്ക് പോകുന്നതേ, നമ്മുടെ ദ്വീപുകളുണ്ടല്ലോ, ദ്വീപുകൾ, അത് ശരിക്കും പറഞ്ഞാൽ പലതും കൃത്രിമമായിട്ട്, ശരിക്കും ദ്വീപ് പലപ്പോഴും കടലുകൾ കൊണ്ടുവന്ന് ദ്വീപായിട്ട് വെക്കുന്നതുണ്ട്, അല്ലാതെ പലപ്പോഴും കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ദ്വീപുകളെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടോ?
1: ആ, ഞാൻ ഈ അടുത്തെന്തോ ഒരു അങ്ങനെ ഒരു വാർത്തയെ കുറിച്ചിട്ട് കേട്ടതായിട്ട് ഓർക്കുന്നുണ്ട്.
0: അതായത് കൃത്രിമമായിട്ടുള്ള ദ്വീപുകൾ ആധുനിക ഒരു കണ്ടുപിടുത്തലായിട്ടൊക്കെ നമുക്ക് തോന്നാമെങ്കിലും, സ്കോട്ട്ലൻഡിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ദ്വീപുകൾ, മനുഷ്യനിർമ്മിത ദ്വീപുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ദ്വീപാണ് ക്രാഗ്നോക്ക്, മനുഷ്യനിർമ്മിത ദ്വീപാണ്. അതിൻ്റെ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പുതിയത്.

0: എന്ന് പറയുമ്പോൾ
1: 5000 വർഷങ്ങൾക്ക്
0: മുമ്പ്
1: മുമ്പാണ്.
0: ഒരു മനുഷ്യ
1: അതെ
0: നിർമ്മിത
1: അതെ അതെ
0: ദ്വീപല്ലേ?
1: അതെ.
0: ഓ, അത്രയും
1: വർഷം
0: മുമ്പ് തന്നെ മനുഷ്യ നിർമ്മിത ദ്വീപുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നവീന ശിലായുഗത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്.
1: സ്കോട്ട്ലൻഡിലല്ലേ?
0: അതെ അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൗതുകമാണ് അവിടെ കാണാനെന്നാണ് പറയുന്നത്. ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത് കൊണ്ട് തന്നെ ആ ഒരു പ്രാചീനമായ രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. സ്കോട്ട്ലൻഡിൻ്റെ തടാകങ്ങൾ നൂറുകണക്കിന് ക്രാനോഗുകൾ ഒക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
1: സ്കോട്ട്ലൻഡിൽ
0: അതെ അതെ. അപ്പോൾ അവിടെ പല സ്ഥലത്തുനിന്നും ഇത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇരുമ്പുയുഗം മുതൽ മധ്യകാലഘട്ടത്തിന് ശേഷമുള്ള കാലം വരെയൊക്കെ നിർമ്മിച്ച പല വസ്തുക്കളും, അതായത് പരമ്പരാഗത രീതിയിലുള്ള പല വസ്തുക്കളും അവിടെ നിന്ന് ഇപ്പോൾ ഗവേഷകർ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിശോധനകളൊക്കെ നടത്തുമ്പോൾ, എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെ അറിയാനുള്ള പരിശോധന നടക്കുമ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ് കണ്ടുപിടിക്കപ്പെട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു 3D പഴയ കാലത്തിലേക്ക് അവരെങ്ങനെ നിർമ്മിച്ചു എന്നുള്ള 3D പ്രിൻറ്റിങ് കാര്യങ്ങളൊക്കെ പഴയ ആ ഒരു ഇതിൻ്റെ ഫോട്ടോസൊക്കെ ചേർത്തുകൊണ്ട്, പഴയ വസ്തുക്കളുടെയൊക്കെ ഫോട്ടോസൊക്കെ ചേർത്തുകൊണ്ട് ശരിക്കും ആ ഒരു നിർമ്മിക്കുന്ന രീതിയൊക്കെ 3D നമുക്ക് കാണാൻ പാകത്തിനൊക്കെ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നാലും ഇതിൻ്റെ കുറേ പാളികളുണ്ട് ഈ ദ്വീപിൻ്റെ അടിത്തട്ടോ അടിത്തട്ടോ ഓരോരോ പാളികളാണ്. അപ്പോൾ അതിൻ്റെ ഓരോ തട്ടും വിചിത്രമായ ആണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു മനുഷ്യനിർമ്മിതമാണോ എന്ന് നമുക്ക് അത്രയും എന്താ അത് അങ്ങനെയാണോ അല്ല എന്നാണ് ശരിക്കും തോന്നിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഒരു മെഷീൻ വർക്ക് ചെയ്തതുപോലെയാണ് ഇവരിത് കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്
1: എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും മണ്ണ് അല്ലേ, മരത്തിന്റെ കമ്പുകൾ അതൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്.
0: അതെ അതെ അതെ, അങ്ങനെ അങ്ങനെ പല പല മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു ദ്വീപിനെ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 23 മീറ്റർ വ്യാസത്തിലാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും 2000 വർഷങ്ങൾക്ക് ശേഷം അതിനെ വീണ്ടും ചിലിക്കമ്പുകൾ അതും ഇതൊക്കെ ചേർത്തുകൊണ്ട് അവർ വീണ്ടും വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെ മോടി കൂട്ടാനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെ എന്താ അല്ലേ, ഒരു ദ്വീപ് തന്നെ ഒരു മനുഷ്യനിർമ്മിതമായിട്ട് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു ഒരു ക്രിയേറ്റിവിറ്റി തന്നെയാണ്.
1: എനിക്ക് തോന്നുന്നു എക്സിസ്റ്റൻസിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും അത്തരം ദ്വീപുകൾ ഉണ്ടായിട്ടുണ്ടാവുക.
0: അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും
1: 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഇതുപോലെ കടലിന്റെ നടുക്ക് ഒരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളത് എന്തിന്റെ പേരിലായിരിക്കും അല്ലേ?
0: അപ്പൊ നമുക്ക് ഗവേഷകരോട് അവരതും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ഇവിടെ ദ്വീപുകളുണ്ട്. വൈപ്പിൻ ഒരു ദ്വീപാണ്, അത് 1343 പ്രളയത്തിലെ കൊടുങ്ങല്ലൂരിലെ ആ ഒരു പ്രതാപ കാലഘട്ടത്തിൽ അല്ല പ്രതാപത്തിൽ എന്താ പറയാ, കൊടുങ്ങല്ലൂരിന്റെ ഒരു ആ ഒരു പ്രളയത്തിൽ തകർന്ന് വീണ്ടും ഒരു ദ്വീപായിട്ട് രൂപപ്പെടുത്തുക. 1343 കഥയാണ്. അപ്പം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്കിങ്ങനെ വായിച്ചുള്ള അറിവുകളാണ് നമുക്ക് കിട്ടുക. അപ്പം എന്തായാലും വൈപ്പിന് ഇതേപോലെ വെച്ചു വന്ന കടലിൽ വെച്ച ദ്വീപാണ്. പണ്ടിങ്ങനെയൊക്കെ കേൾക്കില്ലേ, കടൽ വെച്ചത് കടലെടുക്കും എന്നൊക്കെ പറയാം. പക്ഷെ ഇനിയിപ്പോൾ അത് എടുക്കാനൊന്നും പറ്റില്ല, കാരണം
1: പക്ഷെ
0: അത്രയും ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വൈപ്പിനൊരു എന്താ പറയുക, അത്രയും ജനസേറ്റവും ജനസാന്ദ്രത കൂടിയിട്ടുള്ള ഒരു ദ്വീപ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രത്യേകതകൾ അല്ലേ.
1: അതെ,
0: നമ്മുടെ കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെട്ട് പഴയ മുസീരീസ് എന്ന് പറയപ്പെടുന്ന ആ ഒരു കൊടുങ്ങല്ലൂരിൻ്റെ ഒരു ചരിത്രപരമായ ഭാഗം തന്നെയാണ് ഈ ഒരു ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കോട്ട്ലൻഡിൽ മാത്രമല്ല, അവിടെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയാണെങ്കിൽ ഇത് നമുക്ക് എന്താ പറയുന്നത്, പ്രകൃതി തന്നെ നമുക്ക് വെച്ച് തന്ന.
1: അതെ അതെ, എനിക്ക് തോന്നുന്നു ഈ പാം ജുമേറ പോലെ ദുബായിലൊക്കെ ഉള്ള ഐലൻഡുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഈ പറഞ്ഞ പോലെ മനുഷ്യന് മാൻമേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഐലൻഡുകളാണ്. അപ്പോൾ അത്തരം ഐലൻഡുകൾ എനിക്ക് തോന്നുന്നു ഒരുപാട്, ഇപ്പൊ 5000 വർഷങ്ങൾ ഇപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം അല്ലെ. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു എന്ന് അറിയണത് തന്നെ ഭയങ്കര ഒരു ഒരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ.
0: അതിശയത്തിലേക്ക് പോകുമ്പോ 6 മണി 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതിശയമൊക്കെ കുറച്ച് കുറച്ചിട്ട് നമുക്ക് ഗെയിമിലേക്ക് പോവാ. ഗെയിം ഇങ്ങനെ വിളിക്കുക, കുറച്ച് കോൾസ് ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്താ ഗെയിം പറയാത്ത, ഗെയിം പറയാത്ത കുഴപ്പമില്ലാതാ. രണ്ട് പാട്ടിന് ശേഷം ഗെയിമായിട്ട് നമ്മൾ തിരിച്ചു വരും. വരുമ്പോ വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484242801 ഒന്നും കൂടെ പറയാം, 0484242801.
0: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കുമായിട്ട് ഇവിടെ ഞങ്ങൾ രണ്ടുപേരുണ്ട്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: അടി തമരടി

കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: നമ്മളങ്ങനെ ഗെയിമൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുത്തില്ലായിരുന്നത്. യെസ്, നമ്മളിപ്പോ കൊടുക്കുമല്ലോ, അതാണ്. അപ്പൊ അതാ നമ്മൾ ഓൺ ദ ഗോയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. ഓൺ ദ ഗോയിൽ ഗെയിം ഫ്ലോർ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും നമ്മുടെ ലിസണേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സംഭവമാണ് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിം. അപ്പോൾ സിനിമ പാട്ടുകൾ പാടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സിനിമ പാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കൊടുക്കുന്നത്. നമ്മുടെ കുറച്ച് പാട്ടുകൾ, നമ്മൾ ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പാട്ട്, നമ്മൾ അന്താക്ഷരി ഉണ്ടല്ലോ, ഈ അന്താക്ഷരി തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പേര് കൂടെ നമുക്ക് പറഞ്ഞു തരണം, അത്രേ ഉള്ളൂ.
1: അതായത്
0: അതായത് ഉത്തമ അതിൻ്റെ ഇടയിൽ ഒരു കിച്ച് കിച്ച്. അതായത് നമ്മളൊരു ഒരു പാട്ടിൻ്റെ ഒരു അക്ഷരം പറയും. ഇപ്പം ഒരു ഇപ്പം ആ വെച്ചൊരു പാട്ട് രേഷ്മയ്ക്കാണ് ഞാൻ എക്സാമ്പിൾ കൊടുക്കുന്നത്. ആ വെച്ചുള്ള പാട്ട് പറയണം, അതിനിടയിൽ എനിക്കൊരു ബേർഡിൻ്റെ ബേർഡ്സിൻ്റെ പേരും പറഞ്ഞു തരണം. ഇപ്പം ഒരു ആവശ്യമുള്ളൊരു പാട്ട് പാടി ഒരു ബേർഡിൻ്റെ പേര് പറയും, വീണ്ടും ആവശ്യമുള്ളൊരു പാട്ട് പാടുന്നു വീണ്ടും ഒരു ബേർഡിൻ്റെ പേര് പറയുന്നു. ഇത്രയുള്ളൂ സംഭവം. ഒരു മിനിറ്റ് സമയം
1: പാടിയിട്ട് അല്ലേ,
0: ഓ ഒരു വരി ഫുള്ള് പാടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു വരി ഫുള്ളൊക്കെ പാടാൻ നിന്നാൽ ഒരു മിനിറ്റിനുള്ളിൽ അത്രയും അധികം പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ഒരു പാട്ടും ഒരു ബേർഡിൻ്റെ പേരും ആകുമ്പോൾ ഒരു സെറ്റ് ആവും. അങ്ങനെ എത്ര സെറ്റ് പറയാൻ പറ്റും എന്നുള്ളതാണ് ഗെയിം.
1: ഓക്കെ, പാടാണോ അങ്ങനെ പറയാൻ?
0: പാടാണോ
1: അത്?
0: എന്നൊന്ന് പറഞ്ഞു നോക്കിയേ.
1: ഒരക്ഷരം തന്നെ. അയ്യോ, വേറെ അക്ഷരം തന്നെ. ഓക്കെ ഓക്കെ. അയ്യോ, ആവശ്യ പാട്ടും പറ്റില്ല എനിക്ക്, എനിക്കെല്ലാം പാടാണോ? ഓക്കെ, ആയിരം പാദസ്വരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും
0: അത്രയും ഒന്നും പോണ്ട.
1: എന്നിട്ട് നമ്മള്
0: കുയിൽ അടുത്ത ആവശ്യമുള്ള പാട്ട് പാടുന്നു, വീണ്ടും ബേർഡിന്റെ പേര് പറയുന്നു.
1: ഓ ഓക്കെ,
0: ഇപ്പോഴാണ് കത്തിയത്.
1: അതെ, ആവച്ച് കിട്ടുന്നില്ല.
0: രേഷ്മയ്ക്ക് പോലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ലിസ്ണേഴ്സിന് കിട്ടിയിട്ടുണ്ടാവും, കാരണം അവരിടക്കിടക്ക് ഇത് കളിക്കുന്നതായതുകൊണ്ട്. ഓക്കെ, അപ്പോ നമ്മൾ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810.
1: അതെ, എത്ര പാട്ടുകൾ എത്ര സെറ്റ് വരുന്നു നോക്കാം അല്ലേ.
0: ഒരു മിനിറ്റിനുള്ളിൽ എത്ര സെറ്റുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ കോളുകൾ വരുന്നുണ്ട്. അപ്പോ രണ്ട് പാട്ടകലെ നിങ്ങളുടെ കോളുമായിട്ട് ആ ഫസ്റ്റ് കോളറായിട്ട് നമ്മൾ തിരിച്ചെത്തും. ഇതാ ഒന്നുകൂടി നമ്പർ പറയാം, 0484242811.

0: അങ്ങനെ നാ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കോളർ റെഡിയാണ്, ആരാ നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: ബേസിൽ ആണ്.
0: ബേസിൽ എന്ത് ചെയ്യുന്നു? ബേസിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എം ജി റോഡിൽ. എം ജി റോഡിൽ എന്താ പരിപാടി? ആഹാ, എന്തിന്റെ ഷോപ്പാ? ഓഹോ, അങ്ങനെ എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ കച്ചവടവും കാര്യങ്ങളും? മഴയൊക്കെ ബാധിച്ചിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ ഷോപ്പിലിരുന്നാണോ കേൾക്കുന്നേ?
2: ഓക്കെ,
3: അപ്പൊ ഗെയിം കളിക്കാൻ റെഡിയാണോ? ഗെയിം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോ
0: അപ്പോ ബേസിലിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അക്ഷരം
3: ഇ ആണ്.
0: ഇ എന്ന അക്ഷരം വെച്ചിട്ടുള്ള പാട്ട് പാടി തരേണ്ടത്. അതിന്റെ ഇടയിൽ, ഹലോ,
3: അതിന്റെ ഇടയിൽ ഒരു മൃഗത്തിന്റെ പേര് പറയണം.
0: ഒരു മൃഗത്തിന്റെ അല്ല, ഇടയിൽ മൃഗങ്ങളുടെ പേര് പറയാം. ഓരോരോ മൃഗങ്ങളുടെ പേര് പറയണം.
3: അതെ,
0: സിമ്പിൾ അല്ലേ? ഈ വെച്ച് കൊറേ പാട്ടുകളില്ലേ?
3: ഓക്കെ, അപ്പൊ ഈ വെച്ചുള്ള പാട്ട് പറഞ്ഞോളൂ.
0: ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: ഓക്കെ, ഇഷ്ടമല്ലടാ. പിന്നെ ഇലകൊടി എന്നൊരു പാട്ടുണ്ട്, മറ്റേ തലവരയിലെ.
0: അങ്ങനെ പാട്ട് പറയണം കേട്ടോ, ഇതേ പറഞ്ഞ പാട്ട്
3: ഒരു വരി പറയണം.
0: വരി പറയണം. പാട്ടിന്റെ വരി പറഞ്ഞില്ല.
1: ഇലകോഴി എന്ന് പറഞ്ഞ പാട്ടുണ്ട്.
0: ഓക്കെ,
1: പിന്നെ അങ്ങനെ ഇലകോഴി എന്ന് പറഞ്ഞ വേറൊരു പാട്ടുണ്ട്. ഇലകോഴിയും ശിശിരത്തിലോ എന്തോ വരവായ പാട്ടുണ്ട്.
3: അതെ, ഇങ്ങനെ കളിക്കാൻ പറ്റില്ല കേട്ടോ.
0: ഒരു വരി പാടി തരണേ.
1: പോരട്ടെ,
0: മലയാളം. അപ്പൊ എന്തായാലും ടൈം അപ്പായി, 1 മിനിറ്റ് ആയി. 5 സെറ്റ് പറഞ്ഞു, നന്നായിട്ട് കളിച്ചിട്ടാ, അടിപൊളിയായിരുന്നു. ഇപ്പൊ എന്തായാലും ഫസ്റ്റ് കോളർ ആയിട്ടും എന്താ ഗെയിമൊക്കെ ഇങ്ങനെ മനസ്സിലായി വരുന്നേ ഉള്ളു. ആ സമയം ആകുമ്പോ തന്നെ സാധാരണ ഇങ്ങനെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് നല്ല ഫാസ്റ്റ് ആയിട്ട് എല്ലാരും പറയാം. പക്ഷെ ബേസിൽ തുടങ്ങിയപ്പോ തന്നെ അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോ വീട്ടിലെല്ലാരുടെ അടുത്ത് അന്വേഷണം പറയാ.
3: അപ്പൊ എന്തായാലും കച്ചവടമൊക്കെ തകർക്കട്ടെ. ഓക്കെ, അപ്പൊ നല്ലൊരു പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ ബേസിൽ.
0: ഇത്രയേ ഉള്ളൂ സംഭവം അല്ലേ?
3: അതെ, പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരു പാട്ട് പറയുമ്പോ ആ പാട്ടിന്റെ ആദ്യത്തെ വരി ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയണം. അപ്പൊ വരി കംപ്ലീറ്റ് ആയിട്ട് ഒരു വരി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു എന്താണ് ചോദിക്കുന്നത് അതിന്റെ പേര് പറയാം, പിന്നെ അടുത്ത പാട്ടിന്റെ ഒരു വരി പറയാം, പിന്നെ പേര് പറയാം.
0: ഫസ്റ്റ് കോളർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എക്സംഷൻ ഒക്കെ കൊടുത്തേക്കാം.
3: നമുക്ക് ബേസിലിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. കോളോട് കോള്.
0: എന്തായാലും നമുക്ക് രണ്ട് പാട്ടൊക്കെ നമ്മൾ കോളറായിട്ട് തിരിച്ചു തരാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
3: 0484242-8101. കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 90.5 ൽ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.

0: യെസ്, അങ്ങനെ 6 മണി കഴിഞ്ഞു, 33 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്ത കോളറുമായിട്ട് നമുക്ക് കൂട്ടിച്ചേരാനുള്ള സമയമായിട്ടുണ്ട്. ഹലോ,
1: ഹലോ
0: നമസ്കാരം, ഇതാരാണ്?
1: മഞ്ജു.
0: മഞ്ജുസ്, എവിടെ നിന്ന് വിളിക്കുന്നു മഞ്ജു?
1: മരട് മരട്
0: മരട് മഞ്ജു എന്ന് പറയുന്നത് ഈ കുട്ടിയാണോ? മരടിന്റെ ആൾക്കാർക്കൊക്കെ മഞ്ജുവിനെ പേടിയാന്ന് പറയുന്നു, ശരിയാണോ? എന്തൊക്കെയുണ്ട് മഞ്ജു വിശേഷങ്ങള്? വീട്ടിലെങ്ങനെയുണ്ട്? അതാണ്, നന്നായി പോകുന്നു. കണ്ട, കുഴപ്പമില്ലാന്നോ അല്ല പറഞ്ഞത്, നന്നായി പോകുന്നു, അതാണ് സ്പിരിറ്റ്. വീട്ടിലാരൊക്കെയുണ്ട് മഞ്ജു?
1: വീട്ടില് ഹസ്ബൻഡ്, 2 കുട്ടികള്, മദറിൻ്റെ.
0: ഓക്കെ, കുട്ടികളുടെ പേര് പറയോ.
1: രാഘവും ശ്രേയയും.
0: കൊള്ളാലോ, നല്ല പേര്. ഓക്കെ, ഇതാരട്ടെ?
1: ഞങ്ങളല്ലേ.
0: അത് ആണല്ലോ, അടുത്ത വീട്ടിലാളുകൾ ഇടൂല്ലല്ലോ.
2: പഴയ പഴയ പേരല്ലേ.
1: മോന്റെ ഹസ്ബൻഡിന്റെ അച്ഛന്റെ പേരുമായിട്ട് മാച്ച് ചെയ്യാൻ പേരിട്ടു.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: മോളുടെ ഹസ്ബൻഡ് സെലക്ട് ചെയ്ത് എവിടുന്നോ
0: കണ്ടുപിടിച്ചോണ്ട്.
1: ആ പേരുമായിട്ട് ഇഷ്ടം
0: തോന്നിട്ടുണ്ട്. അപ്പൊ മഞ്ജു എന്ത് ചെയ്യുന്നു?
1: ഞാന് സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, കഴിഞ്ഞ് വീടെത്തി.
0: എങ്ങനെയുണ്ട് ഉദ്യോഗവും വീട് ഭരണവും കൂടിയുള്ള ആ ഒരു ഒരു ഒരു ഒരു സമാഗമം? അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ പാട്ട് കേൾക്കലൊക്കെ എങ്ങനെയാ?
1: കേൾക്കാറുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോ റേഡിയോ ഇട്ടിട്ടാണ്
0: പോകുന്നത്.
1: എനിക്കിങ്ങനെ പാട്ട് കേട്ട് ഇങ്ങനെ പോവാൻ ഇഷ്ടമാണ്. ഡ്രൈവ് ചെയ്യുമ്പോ അങ്ങനെ
0: ആകാശവാണിയൊക്കെ അങ്ങനെ വെച്ച് ഇങ്ങനെ പോകും.
1: തിരിച്ചു വന്നു കഴിയുമ്പോ ഇത് കേട്ടത് കൊള്ളാലോ, നമുക്കൊന്ന് ഇവിടെ നോക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ വീടെത്തി.
0: അടിപൊളി. അപ്പൊ മഞ്ജിന് വേണ്ടിട്ട് ഞാനിവിടെ ഒരു അക്ഷരം എടുത്തു വെച്ചിട്ടുണ്ട്.
1: ഈസി ആയിട്ടുള്ള തന്നെ,
0: വളരെ ഈസി ആയിട്ടുള്ള അക്ഷരം. ഓക്കെ, അപ്പോ മഞ്ജുവിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം തന്നെയാണ് ഞാൻ തരുന്നത്. മാ എന്നുള്ള അക്ഷരമാണ്. അതുപോലെ എനിക്ക് പറഞ്ഞു തരേണ്ടത് മഞ്ജുവിനെ പോലെ നല്ല ഭംഗിയുള്ള പൂക്കളുടെ പേരുകളാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. മഴയൊക്കെയല്ലേ കുറച്ചൊക്കെ തണുപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. Your time starts now.
1: മന്ദാര ചെപ്പുണ്ടോ, മാണിക്കല്ലുണ്ടോ, മല്ലികപ്പൂ അല്ലെങ്കിൽ മുല്ലപ്പൂ, പിന്നെ മാണിക്യ വീണയിൽ മനസ്സിന്റെ
0: താമരപ്പൂ,
1: ജമന്തി.
0: ഓക്കെ,
1: പിന്നെ
0: പിന്നെ അത്
1: പിച്ചിപ്പൂ.
0: ഓക്കെ,
1: പിന്നെ മരവിൽ പൂങ്കുയിലേ, അത് പൂ പൂ എന്ന റോസപ്പൂ.
0: ഓക്കെ,
1: പിന്നെ മഞ്ജു വരെ ഒരുപാടുണ്ടല്ലോ.
0: ഉണ്ടല്ലോ ഉണ്ടല്ലോ. എന്റെ മേ ശീലാമ്മ അടിക്കും, എന്നാലും പറഞ്ഞോ.
1: അത് പോവുന്ന
0: അഞ്ച് സെറ്റിൽ എത്തിയില്ല, ഒരു 4.5 എന്ന് നമുക്ക് പറയാം.
1: അയ്യോ, സമയം കഴിഞ്ഞോ?
2: സമയം കഴിഞ്ഞു
0: മഞ്ജുവിന്റെ സമയം അല്ലേ. ഈ ചെമ്മിൻ സിനിമയിലെ മഞ്ജുവാര്യരെ എപ്പ അഭിനയിച്ചു ഞാൻ അറിഞ്ഞില്ല കേട്ടാ. മാനസമൈനെ വരൂ, മഞ്ജുവാര്യരുടെ ഒരു പാട്ടുണ്ടല്ലോ മാനസമൈനെ വരൂ, ഇതാണ് പറഞ്ഞത്. ഇത് ഷീലാമ്മയൊക്കെ കേട്ടോണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് കേട്ടോ. ഏതാണ് ഈ ഏതിലെ?
2: മഞ്ഞിൽ കൊള്ളി അല്ലാതെ പൊന്നില്ല,
0: അത് പൊന്നില്ല കുളിച്ചത്. ഇവിടെ രേഷ്മ തെറ്റിക്കാണ്. മഞ്ചാടി.
2: ആ.

0: അത് കാക്കക്കറുമ്പ് കായാണ്.
1: അതാണ് ഞാൻ മനസ്സിൽ പെട്ടണതെന്തോ മാമ.
0: അല്ല, അത് കിട്ടാഞ്ഞ നന്നായിരുന്നു, കിട്ടാഞ്ഞത് നന്നായി.
2: നാലരെങ്കിലും ആയി അതുകൊണ്ട്.
0: അതെ, അതുകൊണ്ട് രക്ഷപ്പെട്ടു.
1: അല്ല, ഈ മാ ആയതുകൊണ്ടേ നമ്മള് മഞ്ജുവിലോട്ട് മഞ്ജുവാരിയറിലോട്ട് പെട്ടെന്ന് മനസ്സ് പോയതാ.
0: ആ, അതാണ്. ഓ, അങ്ങനെ. അപ്പൊ
1: എന്റെ പേരുമായിട്ട്
0: സാമ്യം ഉണ്ടല്ലോ, അതാണ്. ആ, ഓക്കെ. അപ്പൊ എന്തായാലും മഞ്ജു, മഞ്ജു നല്ല അടിപൊളിയായിട്ട് കളിച്ചു. രാഘവന്റെയും ശ്രേയന്റെ അടുത്തൊക്കെ അന്വേഷണം പറയണം. അപ്പൊ നാലരയാണ്, പക്ഷെ നമുക്കൊരു അഞ്ച് എന്നുള്ള ബേസിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി വിളിച്ചിട്ട് നമുക്ക് അഞ്ച് സ്കോറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇത് സെക്കൻഡാണ്. അതായത് നമ്മുടെ പൂ പറഞ്ഞത് വൈകിപ്പോയി.
2: ചെമ്പരത്തിപ്പൂ
0: പറഞ്ഞു, പക്ഷെ നമ്മുടെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാ പറഞ്ഞേ. അതാണ് നാലര കണക്ക്. കണക്കുകളൊക്കെ കൃത്യമാണെന്നേ, ഭയങ്കര കൃത്യം. എന്താ
2: വേറെ ആരും അത്രയും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വേവ് ചെയ്യാം.
0: അതെല്ലേ, ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്ത ഗെയിമിൽ വീണ്ടും കൂട്ടിച്ചേരണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ മഞ്ജു നല്ല അടിപൊളിയായിട്ട് നല്ല ഗെയിം കളിച്ചു, അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് വൈബുള്ള കോളറാണ്. അപ്പൊ ഇതുപോലെ ഈ ഒരു നാലര അഞ്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അഞ്ച് എന്നുള്ള സ്കോർ ആണ് നമുക്കിനി ബ്രേക്ക് ചെയ്യേണ്ടത് അല്ലേ?
2: അതെ, ബേസിലിന്റെ സ്കോർ ആണ് ബ്രേക്ക് ചെയ്യേണ്ടത്.
0: ആ സ്കോർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം രേഷ്മ?
2: വിളിക്കുക 0484248101 വിളിച്ച് നമ്മുടെ കൂടെ ഗെയിം കളിക്കുക. ഗെയിം കളിച്ച് ബേസിലിന് വെട്ടിക്കാം. ഗെയിം കളിക്കും, ബേസിലിന് വെട്ടിക്കാം.
0: ഇവിടെ വിളിക്കുന്ന ഇവിടെ നമ്മൾ രണ്ടുപേരുണ്ട്, ആർ ജെ അംബ്ലീഷിനും ആർ ജെ രേഷ്മയും കൂടെ ഉണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും ആകാശ് വാണി FM Rainbow 107.5 ൽ ഓൺ ദി ഗോ
2: ഡ്രൈവ് ടൈം മ്യൂസിക്.

0: അപ്പൊ ദാ സിന്ദഗി നാ മിലേഗി ദുബാരയിലെ ഒരു അടിപൊളി ട്രാക്ക് ആണല്ലേ നമ്മൾ ഇത് ഇപ്പൊ കേട്ടത്. അപ്പോ
1: നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം 6 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരുന്നു. അപ്പൊ അടുത്ത കോളർ റെഡിയാണ്. നമ്മുടെ 5 എന്നുള്ള സ്കോറ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്, നോക്കാൻ വരാന്ന്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
0: എനിക്ക് വയ്യ, 5 എന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്യാൻ വന്നിരിക്കുന്ന 5
1: ബ്രേക്ക് ചെയ്യാൻ വന്നാണ്? 5
2: അതെ.

0: മഞ്ജു വിളിച്ചോളൂ.
1: ആ കേട്ടായിരുന്നു.
0: നിങ്ങൾ എല്ലാരും സെറ്റായിട്ട് വിളിക്കുക.
2: അഞ്ജു മഞ്ജു.
0: ആ ഈ അഞ്ജു എവിടെ നിന്ന് വിളിക്കുന്നേ?
1: വൈപ്പിൻ വളപ്പ്.
0: വളപ്പ് അല്ലേ? ഓക്കെ, വൈപ്പിൻ വളപ്പ്. ഞങ്ങളിപ്പോ വൈപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. വൈപ്പിൻ ദ്വീപ് ഉണ്ടായിട്ട് എത്ര വർഷമായെന്നറിയോ? ഏത് വർഷത്തിലുണ്ടായെന്നറിയോ? ആയിരത്തി 1343. കൊറേ വർഷങ്ങളായി. അങ്ങനെ എന്താ പറയാ, പ്രകൃതി രമണീയമായ സ്ഥലമാണ് അല്ലേ വളപ്പ്? അവിടെ ബീച്ചൊക്കെ ഇല്ലേ? ആ ഞങ്ങളവിടെ ബീച്ചിൽ വന്നിട്ട് കുറച്ച് എന്താ കുറച്ച് കുട്ടികൾക്ക് ആടാൻ പറ്റിയ കുറച്ച് ഊഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ? ഈ റീസെന്റ് ആയിട്ടല്ലേ അത് വന്നത്? ആ ഞങ്ങള് വന്നിട്ട് റെഡിയാക്കിയതാ കേട്ടോ. ഞങ്ങളുടെ അവിടെ ബീച്ച് ക്ലീൻ ചെയ്തു. ആ നമ്മള് ബീച്ച് ക്ലീൻ ചെയ്തു. അവിടെ കുറച്ച് ആൾക്കാർക്ക് ഇത് എന്താ പറയാ, ഊഞ്ഞാലാടാനും കുട്ടികൾക്ക് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റാക്കി.
2: പോവാറുണ്ടോ അവിടെ?
1: ഇല്ല,
0: പോണം. നിങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണ് അത് നമ്മള് റെഡിയാക്കിയതട്ടോ. അപ്പൊ ഇതിന് കുറച്ച് പേരുടെ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു, കൊറേ നല്ല മനുഷ്യരുടെ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
2: എന്തായാലും അഞ്ജു അഞ്ജു അപ്പൊ ഗെയിം കളിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ?
0: അഞ്ജു അഞ്ചു എന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്യുമെന്ന് ഉറപ്പാണോ?
2: ട്രൈ ചെയ്യാം, ബ്രേക്ക് ചെയ്യട്ടെ.
0: ട്രൈ ചെയ്താണ് ഉറപ്പാണെന്ന് പറ, കിട്ടോയില്ല എന്നുള്ള പിന്നെ അല്ലേ. നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും നമ്മള് പറയണം ഞാനത് നേടുമെന്ന് പറയണം. അതാണ്
2: അതാണ്.
0: ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ അഞ്ജുവിന് തരുന്ന അക്ഷരം ഏതാണെന്ന് അറിയാമോ? സാ എന്നുള്ള അക്ഷരാണ്. ആ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്, സാ എന്നുള്ള അക്ഷരമാണ്. അതുപോലെ എനിക്ക് നിറങ്ങളാണ് പറഞ്ഞു തരേണ്ടത് അതിന്റെ ഇടയില്.
1: നിറങ്ങൾ.
0: ഓക്കെ, റെഡി അല്ലേ? യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: സംഗീതമേ അമര സല്ലാപമേ, സമയം ഇത് അപൂർവ സായാഹ്നം,
0: പോരട്ടെ, കമോൺ.
1: സുഖമോ ദേവി.
0: സുഖാണ് പറഞ്ഞോ.
1: വയലറ്റ്. സിന്ദൂര സന്ധ്യ പറയൂ. മഞ്ഞ.
0: പോരട്ടെ പോരട്ടെ,
2: പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞോ.
1: ടെൻഷനായിട്ട് കിട്ടുന്നില്ല.
0: കുഞ്ഞു അവനോട് ചോദിച്ചാൽ ഇഷ്ടംപോലെ പറഞ്ഞുതരുമല്ലോ.
2: 20 സെക്കൻഡും കൂടെ ഉള്ളു കേട്ടോ. ഇനി
0: അപ്പു വേഗം ഒന്ന് പറഞ്ഞെടുക്ക. അപ്പു ടൈം അപ്പായി,
2: ടൈം അപ്പായി.
0: വീണ്ടും അഞ്ചില് തന്നെ വന്ന് നിർത്തി അഞ്ജു.
1: ഓക്കെ,
0: ആ അഞ്ചിനോട് വല്ലാത്ത പ്രണയമാണല്ലോ. അഞ്ചങ്ങടെ ആരും ബ്രേക്ക് ചെയ്യണില്ല.
1: പക്ഷെ
0: അതാണ് അവിടെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു.
2: ഇനി ആരും നിറങ്ങള് സെറ്റ് ചെയ്യണ്ട, അതും നമ്മള് മാറ്റും.
0: ഓക്കെ,
2: എന്തായാലും നല്ല നന്നായിട്ട് മത്സരിച്ചു അല്ലേ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 30 സെക്കൻഡിൽ തന്നെ അഞ്ജു 4 പാട്ടും പറഞ്ഞു കഴിഞ്ഞു.
0: അതെ അതെ അതെ, അഞ്ജു വെൽ പ്രിപ്പയർഡ് ആയിരുന്നു അല്ലെ. ആ നിറമാണ് പണി വാളിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് ഗെയിം കളിച്ചു. വീട്ടിലെ ആരൊക്കെയുള്ള വീട്ടിലെ പേര്?
1: ഹസ്ബൻഡ് ലിജു, മകൻ ആദിദേവ്, മകൾ ആത്മിക.
0: ഓ, ഒരു പേര്, അതൊക്കെ എല്ലാം സെറ്റാണ്. ഇതൊക്കെ പറയണമെന്ന് അഞ്ജു നേരത്തെ കണക്കുകൂട്ടി വെച്ചേക്കണായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ആദിദേവിനെയും ആത്മികേന്റെ അടുത്തൊക്കെ അന്വേഷണം പറയണം കേട്ടോ.
1: പിന്നെ അത് കൂടാതെ എന്റെ ഇവിടെ ഇവിടെ ഇപ്പൊ വീട്ടിൽ ഇപ്പൊ രണ്ടു പേരുണ്ട്, ഒരു ചെറിയൊരു കൊച്ചി ഓസിൽ മിറാൻ, പിന്നെ അവന്റെ ഉമ്മ സഫ്ന, രണ്ടുപേരും എന്റെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു.
0: ഓക്കെ, ഓസിൽ മിറാനും സഫ്നയ്ക്കും എല്ലാവർക്കും ഹായ് പറഞ്ഞേക്കട്ടോ.
1: ഓക്കെ പറഞ്ഞേക്കാം.
0: ഓക്കെ, അപ്പൊ ഈ സഫ്നയൊന്നും സഹായിച്ചില്ലേ പാട്ട് പറഞ്ഞുതരാൻ?
1: കൊച്ചി കരഞ്ഞതുകൊണ്ട് രണ്ടുപേരും എടുത്തിട്ട് പുറത്തോട്ട് പോയി.
0: ഷോ, അതാണ്, അല്ലെങ്കി ഇപ്പൊ തകർത്തേനെ. സാരില്ല, നമുക്ക് അടുത്ത ഗെയിമില് നമ്മള് വിളിക്കും, വിന്നർ ആകും കേട്ടോ. ഓക്കെ, അടിപൊളി. അങ്ങനെ അഞ്ചും അഞ്ചും ബേസിലും ഒക്കെ കൂടെ ശ്രമിച്ചു, പക്ഷെ അഞ്ചില് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഈ സ്കോർ ബ്രേക്ക് ചെയ്യാനാണ് നിങ്ങളെ നമ്മള്.

0: അയക്കുന്നത്.
1: അതെ, അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്പർ നോട്ട് ചെയ്തോളൂ, 04-242-42-8101 ആണ് നമ്പർ. അപ്പം നമ്പർ കിട്ടിയല്ലോ, ഇനി പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു സൂപ്പർ അക്ഷരവും നല്ല ഒരു കണ്ടന്റും, അതെ ഒബ്ജക്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
0: ഞങ്ങൾ രണ്ടുപേരും കൂടെയുണ്ട്, ആർ ജെ അംബ്ലീഷിനും
1: ആർ ജെ രേഷ്മ.

0: ആണ് നമ്മുടെ 5 എന്നുള്ള സെറ്റിലാണ് ഇതുവരെ നമ്മുടെ ഗെയിം എത്തി നിൽക്കുന്നത് അല്ലേ. അത് ഇതുവരെ ബ്രേക്ക് ചെയ്യപ്പെട്ടില്ല. 5 എത്തുമ്പോൾ എല്ലാവരും ബ്രേക്ക് ആയി പോവാണ്. പക്ഷെ 5 ബ്രേക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ,
1: ഹലോ.
0: 5 എന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്യാൻ വന്ന ആളുടെ പേര് പറയോ. റഹീം ബി കെ. കണ്ട, അതാണ് ഒരു ഗാംഭീര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ റെഡി ആവും അല്ലേ. പിന്നല്ല, 5 എന്നുള്ള സ്കോർ ഒക്കെ നമുക്ക് ഇപ്പൊ പുഷ്പം പോലെ നമുക്ക് പൊട്ടിക്കണം. പിന്നല്ല, പറ്റുന്നേ. എന്താണ് ചെയ്യുന്നത്? എന്താ പരിപാടി?
1: നമുക്ക് ഹോൾസെയിൽ മീനിന്റെ പരിപാടിയാണ്. കച്ചവടക്കാർക്ക്, വണ്ടിക്കാരും കച്ചവടക്കാരും മാർക്കറ്റുകളൊക്കെ നമുക്ക് മാർക്കറ്റ് ആയിട്ട് ചെയ്യുന്ന പരിപാടി.
0: എവിടെയാണ് സ്ഥലം? ആലപ്പുഴ.
1: ആലപ്പുഴ പള്ളാത്തുരുത്തി എന്നുള്ള സ്ഥലത്താണ്.
0: അപ്പൊ ആലപ്പുഴ
1: നെഹ്റു ട്രോഫി കേട്ടിട്ടുണ്ട് നിങ്ങൾ?
0: പിന്നെ കേട്ടിട്ടുണ്ട്.
1: അപ്പൊ തുടർച്ചയായിട്ട് 5 തവണ കപ്പ് അടിച്ചിട്ടുള്ള നാട് ഞങ്ങളുടെ നാടാണ്
2: ആലപ്പുഴ.
0: അപ്പോ
1: റെക്കോർഡൊക്കെ
0: ചരിത്രമൊക്കെ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു റെക്കോർഡും ബ്രേക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ് അല്ലേ. ഓക്കെ, അപ്പോ നമുക്ക് ദാ ടൈം കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഒറ്റ നമ്മള് അക്ഷരം തന്നില്ല. നമ്മളാ നെഹ്റു ട്രോ അല്ല, നമ്മള് ടൈം വീണ്ടും വെച്ചേക്കാം, കുഴപ്പമില്ല. ഓക്കെ, താങ്കൾക്ക് ഞാൻ തരുന്ന അക്ഷരം ത എന്നുള്ള അക്ഷരമാണ്. ഓക്കെ, താങ്കൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് ഫിഷിന്റെ പേരുകളാണ്, മത്സ്യങ്ങളുടെ പേരുകളാണ്. സിമ്പിൾ ആയില്ലേ? ഓക്കെ, അപ്പോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. പോരട്ടെ, മലയാള പാട്ടുകൾ തന്നെ പറയണേ. ഓക്കെ, രണ്ട് ആയില്ല, രണ്ടായി. ഓക്കെ, എല്ലാ മീനുകളുടെയും ഒന്ന്. ഓക്കെ, ചൂര. പറ്റും, ഒന്ന് ആലോചിച്ച് നോക്ക്,
2: വേഗം പറഞ്ഞോ, സമയം തീരാറായി, പെട്ടെന്ന് പറഞ്ഞോ.
0: തിരമാസം.
1: പിന്നെ
0: തിരുത. ഓക്കെ,
1: പിന്നെ
0: പറ്റും പറ്റും, വേഗം.
1: ഓ
0: അയ്യോ, നാലായിട്ടുള്ളു, വേഗം പറ. ടൈം അപ്പായി,
2: ടൈം കഴിഞ്ഞു.
0: കണ്ട്, നാല് സ്കോർ ബ്രേക്ക് ചെയ്തു. അതാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ എന്താ പറയാ, മീനിന്റെ പേരുകൾ എല്ലാം അരച്ച് കലക്കി കുടിച്ച ആളോടാണ് ഈ സംസാരിക്കണത്. പാട്ടാണ് വരാത്തത് അല്ലേ. മീൻ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു പാട്ട്. കൊഴപ്പില്ല, അതെ അതെ, അത്ര ഉള്ളൂ. അതാണ് അതാണ്, സ്വന്തമായിട്ട് തന്നെ അത് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ഇതിന് നമുക്ക് ഈ ഒരു വിന്നർ ആവണം കേട്ടോ, വിളിക്കണം വീണ്ടും. ഓക്കെ, ബൈ. പക്ഷെ നല്ല സ്പിരിറ്റ് ഉള്ള കോളർ ആയിരുന്നു, ഞാൻ വിചാരിച്ച് വിൻ ചെയ്യുന്നു. കാരണം അതിനാണ് നമ്മള് അത്രയും മീനൊക്കെ ആവുമ്പോഴത്തേക്കും
2: പറയാൻ
0: വിചാരിച്ചു.
2: പക്ഷെ
0: കുഴപ്പമില്ല, അപ്പൊ നമുക്ക് 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുള്ളൂ, ഇനിയും വേണ്ട 1 മണിക്കൂർ.
2: അതെ,
0: അപ്പോ ഈ 5 നല്ല സ്കോർ ബ്രേക്ക് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
2: അതെ,
0: 4 വരെ എത്തിയപ്പോ ഇപ്പൊ ബ്ലോക്ക് ആയിട്ടുണ്ട്. പക്ഷെ 5 അല്ലെ, 2 പേര് 5 സ്കോറിൽ എത്തി നിൽക്കുകയാണ്. അപ്പം എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വിളിക്കുക, വിളിച്ചോണ്ടേ ഇരിക്കുക. നമ്മൾ 2 പാട്ടിന് ശേഷം അടുത്ത കോളറായിട്ട് തിരിച്ചു വരും.
2: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810
0: കേട്ടുകൊണ്ടിരിക്കൂ. ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
3: ഏ തൈ പിറന്നേ കോടി പറന്നേ, ഏ ആണ്ടവനെ ആണ്ടി മനസ്സേ, ഏ തൈ പിറന്നേ കോടി പറന്നേ, എമ്മാരിയപ്പ ഏ തെര ഇഴുക്ക് എന്നാച്ചുമുത്ത് ഏ മത്തളം കൊട്ടെ.

0: ഇവിടെ ഹസ്ബൻഡ് ഉണ്ട്, എനിക്കൊരു മോളുണ്ട്, ഒരു വയസ്സായിട്ടുള്ളൂ. നിതാര.
1: നിതാര കൊള്ളാലോ.
2: നിതാര ഒരു വയസ്സല്ലേ.
0: അതെ അതെ. പിന്നെ അമ്മയുണ്ട്, പിന്നെ ചേച്ചിയുടെ മോൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ വെക്കേഷൻ ആയ ഒരാൾ ഇവിടെയാണ് മോൾക്ക് കൂട്ടായിട്ട്.
1: അപ്പൊ ചേച്ചിയുടെ മോന്റെ പേര് പറയൂ.
0: പേര് ത്രിലോക്നാഥ്, അമ്പാടിന്ന് വിളിക്കും.
1: ഓ, നിങ്ങള് വെറൈറ്റി പേരുകളുടെ ആൾക്കാരാണല്ലേ.
0: അതെ അതെ.
1: ഓക്കെ, ഇതൊക്കെ ആരെ പേരുകളൊക്കെ സെലക്ട് ചെയ്തണേ?
0: അത് ചേച്ചി ചേട്ടനും കൂടി ഇട്ടതാണ്.
1: അടിപൊളി. അപ്പൊ നമ്മുടെ ഗെയിമിന്റെ അവസ്ഥ എന്താണെന്നറിയാമോ?
0: ആ, ഞാൻ കണ്ടായിരുന്നു.
1: നമ്മളിവിടെ കണ്ടോണ്ടിരിക്ക, 5 ഇവിടെ സ്കോറ്. ബ്രേക്ക് ചെയ്താലോ, കുറച്ച് നേരമായിട്ട് 5 കിടന്ന് കളിക്കാണ്.
0: അപ്പൊ
1: ഞാൻ വിചാരിച്ചു നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരുള്ള ഒരാള് വന്നിട്ട് അത് ബ്രേക്ക് ചെയ്യിക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇപ്പൊ ആൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ ആ അക്ഷരം ഇങ്ങോട്ട് തരട്ടെ ശരിയായിട്ട്.
2: അക്ഷരം ഓ.
0: ഓയാണോ?
1: അതിന്റെ കൂടെ നമുക്ക് പറഞ്ഞു തരേണ്ട എന്താണെന്നറിയോ?
0: ഇല്ല.
1: ഫ്രൂട്ട്സിന്റെ പേരുകളാണ്. റെഡി അല്ലേ?
0: റെഡി.
1: അപ്പൊ സമയം കളയണ്ട, വേഗം ഗെയിമിലേക്ക് കടക്കാണ്. യു ആർ
2: ടൈം സ്റ്റാർട്സ് നൗ.
0: ഓ മാമ മാമ മാമ ചന്ദ മാമ ഫ്രൂട്ട് ഓറഞ്ച്.
2: ഓക്കേ.
0: ഓ മാന തിങ്കൾ മുന്തിരി. പിന്നെ ഓല ഓല ഓല ഫ്രൂട്ട് ചക്ക.
2: ഓക്കേ.
0: പിന്നെ ഒത്തിരി ഒത്തിരി
2: ഫ്രൂട്ട്
0: പഴം. പിന്നെ
2: വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കീപ് ഗോയിങ്. ഓക്കെ, അടുത്ത.
0: പിന്നെ അയ്യോ, പെട്ടെന്ന്
2: വേഗം പറ, ഒരെണ്ണം കൂടി പറഞ്ഞാ മതി.
0: ഓണം വന്നല്ലോ.
1: അത് സിനിമാ പാട്ടല്ല,
2: ടൈം കഴിഞ്ഞു.
1: പക്ഷെ എന്തായാലും 6 സ്കോറ് പറഞ്ഞതിന്റെ ഇടയിൽ ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ ഒടിക്കളിക്കാൻ. അത് സിനിമാ പാട്ടല്ല, പറ്റിക്കാൻ നോക്കുവല്ലേ.
2: പക്ഷെ ശ്രീപ നന്നായിട്ട് മത്സരിച്ചു അല്ലെ.
1: ഇവിടെ നിന്നൊക്കെ ഓ കിട്ടാന്നെ, അവിടെ നിന്നൊക്കെ പിടിച്ചെടുക്കാൻ നോക്കിയതാ. ശ്രീപ, അടിപൊളിയായിരുന്നു. നമ്മുടെ സ്കോറ് ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, സന്തോഷായി. ആറെത്തി, ആറെത്തി, 5 പൊളിച്ചു. അതാണ്. അപ്പൊ ഇനി 6 ബ്രേക്ക് ചെയ്യാനുള്ള ഗെയിമാണ് ഇനി ഉള്ള 45 മിനിറ്റ്
2: ആയിക്കൊണ്ടിരിക്കുകയാണ് ഗെയിം. അതെ. അപ്പൊ ശ്രീപയാണ് പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതില് ഒരുപാട് സന്തോഷം ശ്രീപ. നമുക്ക് നോക്കാം ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ നോക്കാം.
1: അപ്പൊ ഗെയിം തീരുന്നവരെ കേൾക്കണം, ശ്രീപ തന്നെയാണോ വിന്നർ എന്നറിയണ്ടേ? ഓക്കെ, അപ്പൊ എന്തായാലും നിതാരേന്റെ അടുത്തും ത്രിലോക്നാഥിന്റെ അടുത്തൊക്കെ അന്വേഷണം പറയട്ടാ. ഓക്കെ, അപ്പൊ ടാറ്റാ. ഒരു ഹായ് പറയാൻ പറഞ്ഞു അവിടെ നിന്ന്. ഹായ്. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത കോളറിലേക്ക് ഞങ്ങൾ പോവാണ്. ബൈ. അങ്ങനെ നമ്മുടെ 7 കഴിഞ്ഞ് 16 ആയപ്പോ നമ്മുടെ ആ സ്കോർ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു.
2: അതാ ഞാൻ പറഞ്ഞില്ലേ, അടുത്ത കോളർ ബ്രേക്ക് ചെയ്യുന്നു. കറക്റ്റ് ആയി.
1: അപ്പൊ ആലുവ എന്നൊരാള് വരേണ്ടി വന്നു. ശ്രീപ,
2: ശ്രീപ, ശ്രീപ വന്നു, നമ്മള് ബ്രേക്ക് ചെയ്തു.
1: ഇനിയിപ്പോ ടൈറ്റ് ആയി.
2: ആറിലും മോളില് പിടിക്കും.
1: ആറിലും മോളില് പിടിക്കണം. അതിനുള്ള ധൈര്യമുള്ള അവർക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
2: 0484242801 ആണ്.
1: അപ്പൊ നമുക്ക് ബാൾട്ടിയിലൊരു പാട്ട് കേട്ടാലോ. ജാലക്കാരി കേട്ടിട്ട് തിരിച്ചു വരാം. എൻജോയ്.

0: അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ 5 എന്നുള്ള സ്കോർ. ഇതുവരെ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷെ ഇനി ബ്രേക്ക് ചെയ്യൂലേ രേഷ്മ,
1: പിന്നെന്താ അടുത്ത കോളർ ബ്രേക്ക് ചെയ്യും,
0: നമുക്ക് നോക്കാരാന്ന്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
2: എന്റെ പേര് ശ്രീബ എന്നാണ്.
0: ശ്രീബ?
2: ആ
1: ശ്രീബ എവിടെ നിന്നാണ്?
0: ശ്രീജാന്നിടാഞ്ഞ് ശ്രീബ എന്നിട്ടെന്താ? അതാണ് ഇത്, നമ്മളൊരു ഫാഷനബിൾ ആയിരിക്കണം അല്ലേ. പിന്നല്ല എന്ത് കേര്, കുറച്ച് വെറൈറ്റി ആണല്ലോ എന്ന് എല്ലാരോടും പറയാറുണ്ടോ?
2: എല്ലാവരും ഇങ്ങോട്ട്
0: അപ്പൊ ശ്രീബ എവിടെന്നാ വിളിക്കുന്നേന്ന്?
2: ഞാൻ ആലുവ.
0: ആലുവയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
2: ആലുവയിൽ നല്ലൊരു മഴ പെയ്ത് തുറന്നുള്ളു, ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു.
0: ആണോ,
2: നല്ല വിശേഷം.
0: ഇപ്പൊ തുറന്നോ? ഇപ്പൊ എങ്ങനെയാണ്?
2: ഇപ്പൊ മാറി, ഇപ്പൊ മഴ മാറി, നല്ലൊരു തണുത്ത അന്തരീക്ഷമായിട്ട്
0: വളരെ കൂളായിട്ടിരിക്കുന്നു. ഓക്കെ, വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

0: നമുക്ക് ഗെയിമിലേക്ക് വേഗം പോകാം. നമുക്ക് 7:25 വാർത്തയുണ്ട്. ഹലോ ഹലോ
1: ഹലോ,
0: ലൈനിൽ വെയിറ്റ് ചെയ്യുന്ന ആളുടെ പേര് പറയൂ.
1: എന്റെ പേര് റാണി എന്നാണ്.
0: റാണി, എവിടുന്നാ വിളിക്കുന്ന റാണി?
1: കോതമംഗലം.
0: കോതമംഗലത്തെ മഹാറാണിയാണോ ഈ വിളിക്കുന്നേ? ഇല്ലാന്ന് തോന്നാൻ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ അല്ലേ? അതാണ് ഉദ്ദേശിച്ചേ. റാണി, എനിക്ക് റാണിനോട് ഒരുപാട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ 7:25 നമുക്ക് എന്താ പറയാ, നമ്മുടെ
2: വാർത്തകൾ
0: വരുന്നതുകൊണ്ട് ഞാൻ വേഗം അക്ഷരം തരാണ്. ഓക്കെ, ആ അപ്പൊ അക്ഷരം ഞാൻ തരുന്നത് പായെന്നുള്ള അക്ഷരമാണ്. പായെന്നുള്ള അക്ഷരവും കിളികളുടെ പേരുമാണ് പറഞ്ഞു തരേണ്ടത്. യു ഹാവ് ടൈം സ്റ്റാർട്സ് നൗ.
1: പിന്നെ പാലരുവി, പാലരുവി കരയിൽ. പിന്നെ കല്ല അല്ല, പാല പാലാഴിയും കണ്ടു ഞാൻ. അയ്യോ, കുളികളുടെ പേര് പറഞ്ഞില്ല. കാക്ക, മയില, പാലപ്പൂ, പൂവിതണി.
0: എന്താ ഉദ്ദേശിക്കണേ?
2: പാട്ടൊക്കെ അടുപ്പിച്ചോ.

0: കുയിലെ, പിന്നെ സ്പൂണ്ടേനരുവി,
1: എന്ന ചേട്ടായി എന്നാ ഒന്ന് ഹെൽപ്പ് ചെയ്യ ചേട്ടായി.
0: പിന്നെ പൂ, കുങ്കുമപ്പൂ,
1: പിന്നെന്താ പഞ്ചവർണക്കിളി പറയാം, എവിടെന്നൊക്കെ ഉണ്ടാക്കി
2: കൊണ്ടിരിക്കുക.
1: അപ്പൊ എന്തായാലും നമ്മുടെ ടൈം കഴിഞ്ഞു, എനിക്കൊന്നും മനസ്സിലായി. മൊത്തത്തിലൊരു പുകയായിരുന്നു, കിളി പറയണോ പാട്ട് പറയണോ എന്ത് പറയണെന്ന്. റാണിക്കൊരു എന്താ പറയാ അല്ലേ, ഒരു കൺഫ്യൂഷൻ അടിച്ചു പെട്ടെന്ന് അല്ലേ. കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട് മാക്സിമം ശ്രമിച്ചു, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. 4 സ്കോർ പറഞ്ഞു, ഇച്ചിരി മിച്ചറായി പോയെങ്കിലും കുഴപ്പമില്ല. അപ്പോ വീണ്ടും വിളിക്കണം, വീട്ടിലുള്ളവരെ ഒക്കെ അന്വേഷിച്ചെന്ന് പറയണം. വീട്ടിൽ ആരാ ഉള്ളത്? ആണോ? അപ്പൊ എന്തായാലും പുള്ളിക്കിന്റെ അടുത്ത് നന്ദി പറഞ്ഞേക്കട്ടോ, നമ്മളെ ഇത്ര ഹെൽപ്പ് ചെയ്തല്ലേ. അപ്പൊ റാണിക്കുട്ടി, നമ്മളതാ വാർത്തയിലേക്ക് പോവാണ് കേട്ടോ. നമ്മളിനി ഇനി വീണ്ടും കേട്ടുമുട്ടും. ആണോ? അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഓക്കേ രേഷ്മ, നമുക്ക്
2: 7:25
1: നമ്മുടെ വാർത്തകൾ വരാനുണ്ട്. അപ്പൊ വാർത്തകൾക്ക് ശേഷം നമ്മള് വീണ്ടും
2: ഗെയിമുമായിട്ട് തിരിച്ചെത്തും.
1: അപ്പൊ 6 എന്നുള്ള സ്കോർ, ശ്രീബയുടെ സ്കോർ നമ്മൾ അപ്പൊ ബ്രേക്ക് ചെയ്യും. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ
2: ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. ഇപ്പൊ ഒരു വാർത്താ ബ്രേക്ക്.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് സിപിഐഎം സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് കെപിസിസി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കെത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. കെപിസിസി വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
1: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ

0: ായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
1: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
1: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാർ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും.

0: തുടർന്ന് നോർവെയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവെ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19-ന് ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് സിപിഐഎം സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: Musically yours. You are listening to Rainbow FM Kochi 107.5. 107.5.

0: അങ്ങനെ നമ്മൾ വാർത്തയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ നമ്മുടെ 6 എന്ന് പറയുന്ന സ്കോറിലാണ് നമ്മൾ ഗെയിം എത്തി നിൽക്കുന്നത്. ശ്രീബയാണ് ആലുവയിൽ നിന്ന് അല്ലേ 6 എന്നുള്ള സ്കോർ. ആ സ്കോർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അടുത്ത കോളർ റെഡിയാണ്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
2: ഹലോ, ഇതാരാണ് സംസാരിക്കണേ?
1: ഞാൻ രജീഷ്.
2: രജീഷ് എവിടുന്നാ?
0: പെരുമ്പാവൂര്.
2: പെരുമ്പാവൂരുന്ന്.
0: എന്തൊക്കെയുണ്ട് രജീഷേ പെരുമ്പാവൂര് വിശേഷം?
1: പെരുമ്പാവൂര് നല്ല വിശേഷം.
0: മഴയൊക്കെ ഉണ്ടോ? ഇപ്പൊ തെളിഞ്ഞ അന്തരീക്ഷമാണോ? ഇനി രാത്രി വരെ മഴ പെയ്യില്ലല്ലോ? അങ്ങനെ പറയരുത്, ഉറപ്പിച്ച് പറയണം, അതാണ് അടുത്ത
1: നിയമം.
0: വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ രണ്ടുപേരും കോട്ട് എടുക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഒരു സന്തോഷത്തിന് സമാധാനത്തിനെങ്കിലും പറയൂ.
2: പെയ്യില്ല എന്ന് പറ,
0: പെയ്യില്ല എന്ന് പറ. പറ വെറുതെ എങ്കിലും പറ, പെയ്യൂല എന്ന് പറ.
2: അയ്യോ
0: വെറുതെ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കോട്ടൊക്കെ എടുത്ത് കൃത്യമായിട്ട് വന്നിട്ടുള്ളവരാ. പെയ്യണമെങ്കിൽ പെയ്തോട്ടെ അല്ലേ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, ഞാനിവിടെ രണ്ട് അക്ഷരങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അക്ഷരമാണ് എടുത്തിട്ടുള്ളത്.
2: അക്ഷരം വായാണ്, വാ.
0: ഓക്കെ, അപ്പോ താങ്കൾക്ക് തരുന്നത്, വായുടെ കൂടെ പറയേണ്ടത് മൃഗങ്ങളുടെ പേരുകളാണ്. ഓക്കെ, റെഡി ആണോ? യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: വെണ്ണില ചന്ദനക്കിരണം. കടുവ. വെണ്ണില കൊമ്പിൽ രാപ്പാടി. കരടി.
0: പറ്റും.
2: വാ. ഓക്കെ, ഗുഡ്.
1: പുലി. വന്ദേ മുകുന്ദഹരേ. പട്ടി. വിജയനതയിൽ. പൂച്ച. വീണപാട് മീണമായി. കുറുക്കൻ.
2: പെട്ടെന്ന് പറഞ്ഞോളൂ ഒരെണ്ണം കൂടെ. കരടി നേരത്തെ
0: പറഞ്ഞോ? കരടി.
2: ഓക്കെ,
0: ടൈം അപ്പായി. എന്തായാലും നമുക്ക് ഒരു 7:30 എത്തിയിട്ടുണ്ട്.
2: 7. കംപ്ലീറ്റ് ചെയ്തു.
0: അതെ, 7 കംപ്ലീറ്റ് ചെയ്തു.
2: കൺഗ്രാറ്റ്സ്.
0: അപ്പോ ഇന്നത്തെ 6 എന്ന് പറയുന്ന ശ്രീബയുടെ സ്കോർ ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആലുവ എന്ന് പെരുമ്പാവൂര് കാരണം ബ്രേക്ക് ചെയ്തിട്ടാ. ആലുവ കഴിഞ്ഞു.

0: അതാണ്. ഇനിയിപ്പോ കോതമംഗലത്തിന്ന് ആരെങ്കിലും വിളിക്കോ നോക്കാം.
1: വിളിക്കില്ല,
2: ആത്മവിശ്വാസം.
0: അത് നേരത്തെ മഴ പറഞ്ഞ പോലെ അല്ല, കൃത്യമായിട്ട് പറഞ്ഞ് വിളിക്കില്ല. ഓക്കെ, ബ്രേക്കില്ല, ഉറപ്പാണോ?
2: വൺ കോൺഫിഡൻസ് ആണല്ലോ.
0: കേട്ടല്ലോ ലിസ്ണേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, വെല്ലുവിളിച്ചിരിക്കുകയാണ് നമ്മളെ. നമുക്ക് നോക്കാം,
2: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇനി 10-15 മിനിറ്റ് കൂടി നമുക്ക് ഗെയിമിൽ ബാക്കിയുണ്ട്. ഓക്കെ, അടുത്ത കോളർന്ന് നമുക്ക് ബ്രേക്ക് ചെയ്യില്ല നോക്കാം. അപ്പൊ വീണ്ടും വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ണ്ടോ കാറ്റങ്ങ് ആലുവയെന്ന് പെരുമ്പാവടിച്ചപ്പോ
2: കുറച്ചുകൂടി,
0: ഇനി അങ്ങനെ കോതമംഗലം, നേര്യമംഗലം, അങ്ങനെ ഇടുക്കി ബോർഡറിലേക്കൊക്കെ അങ്ങനെ പോട്ടെ അല്ലേ.
2: അതെ,
0: അപ്പൊ ദാ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാണ്,
2: 0484242801 ആണ്. അപ്പോ പെട്ടെന്ന് വിളിച്ചോളൂ, 15 മിനിറ്റ്.
0: അതെ, ഞങ്ങളിവിടെ രണ്ടുപേര് വെയിറ്റിംഗ് ആണ്, ആർജെ അംബ്ലീഷിനും ആർജെ രേഷ്മയും ഇവിടെ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ സ്കോർ ബ്രേക്ക് ചെയ്യുന്ന ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ.

0: ഇനിയിപ്പോ നമുക്ക് രണ്ട് പാട്ടൊന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല.
1: നമുക്ക് നമുക്ക് വേഗം തന്നെ
0: ഈ നമ്മുടെ
1: ബ്രേക്ക് ചെയ്യണം. ആറല്ലേ ബ്രേക്ക് ചെയ്ത്
0: ആലുവ എന്ന് തന്നെ ആലുവക്കാരെ നമ്മൾ നേരത്തെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ.
1: ആലുവെന്ന് പെരുമ്പാവൂർ പോയിന്ന് പറഞ്ഞു.
0: വീണ്ടും ആലുവയിലേക്ക് തന്നെ വരാൻ പോവാണ്.
1: ഹലോ
0: ഹൈസ്കോറർ. ഹലോ
2: ഹലോ.
0: അങ്ങനെ ആലുവയിൽ നിന്ന് പെരുമ്പാവൂർ എത്തി നിൽക്കുകയാണ് നമ്മുടെ വിന്നർ. വീണ്ടും ആലുവയിലേക്ക് തന്നെ ആ കപ്പ് കൊണ്ടുവരുന്നുണ്ടോ? പിന്നെ അല്ല, നമുക്ക് തുടങ്ങിയാലോ. വീട്ടില് വേറെ ആരൊക്കെയല്ലേ? അച്ഛന്റെ അമ്മയുടെ പേര് പറയൂ. രാജു ബീന. രണ്ടുപേരും സഹായിക്കൂലേ? ആ പിന്നല്ല, പഴയ പാട്ടൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ടാവും അല്ലേ.
1: വിളിക്കുന്ന ആളുടെ പേരെന്താ?
0: രാഹുൽ.
1: രാഹുൽ
0: രാഹുലേ, അപ്പൊ നമുക്ക് എന്തായാലും ആ കപ്പങ്ങ് എടുത്തേക്കാം. അപ്പൊ ക എന്നുള്ള അക്ഷരം തന്നെയാണ് ഞാൻ തരുന്നത്. അപ്പോ താങ്കൾക്ക് നമ്മൾ പറയേണ്ട വാക്കുകൾ പച്ചക്കറികളുടെ പേരാണ്, വെജിറ്റബിൾസിന്റെ. റെഡിയല്ലേ?

0: റെഡിയാണ്.
1: യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കാ
0: കരിമീരി കുരുമീനെ കണ്ടില്ല. കുമ്പളങ്ങ, കണ്ണോട് കണ്ണാകി, കണ്ണായിടാം, വഴുതനങ്ങ, കണ്ണാശുദ്ധി പോരാമോ, സവോള, കണ്ടു കണ്ടു കണ്ടില്ല, മത്തങ്ങ, കണ്ടു കണ്ടു കണ്ടു കടല് കണ്ടിട്ട് എത്ര നാളായി, പണ്ടക്കായ, കണ്ടു കണ്ടു കൊതി നിന്ന് മരക്കുയിലെ, തക്കാളി, കിഴക്ക് പൂക്കും മുരിക്കുന്നുണ്ട്, മുരിങ്ങക്കായ,
1: ഇനി വേണമെന്നില്ല, ടൈമപ്പായി ടൈമപ്പായി. പക്ഷെ എട്ട് സെറ്റ് പറഞ്ഞു കേട്ടോ. പിന്നെ കപ്പ് നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു ആലുവയിലേക്ക് തന്നെ. പിന്നെ അല്ല, ഓക്കെ,
2: വീടില്ല പറഞ്ഞല്ലേ.
1: അപ്പോ ഇന്നത്തെ വിന്നർ ആ തന്നെയാണ്. ഏത് പാട്ടാ വെച്ച് തരണ്ടേ? നല്ല ജില്ലി ജില്ലി പാട്ട് പറയാൻ പറഞ്ഞു അമ്മേനോട്. കരിമിഴിക്കുരുവേ, മീശമാധവൻ.
2: ഓക്കെ, എന്തായാലും ആര് അമ്മ ബീന അമ്മയാണോ അവിടെ അടുത്തിരുന്ന് പറഞ്ഞു തന്നെ?
1: ഓക്കെ, അമ്മയുടെ ഒന്ന് ഫോൺ കൊടുക്കോ.
2: ഹലോ
1: ഹലോ
2: ഹലോ അമ്മേ, നമസ്കാരം. പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്തത് അമ്മയാണോ? ആണോ, ഞങ്ങള് വിചാരിച്ചു രാഹുൽ തന്നെ പറഞ്ഞതാണെന്ന്.
3: ഇല്ല, ഞാൻ ഇവിടെ അരികത്ത് നിക്കണ്ട, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ കിട്ടില്ല, അതുകൊണ്ട് മോനായിട്ട്.
2: ആണോ,
1: അപ്പൊ എന്തായാലും അമ്മ അമ്മയെ അമ്മയാണ് അമ്മ.
2: അതെ, അമ്മയാണ് സൂപ്പർ സ്റ്റാർ ഇന്നത്തെ
1: മകന്റെ ബാക്ക് ബോൺ. അപ്പൊ അമ്മ കാരണമാണ് ഇന്നത്തെ ഗെയിമില് മോന് വിൻ ചെയ്യാൻ പറ്റിയത് കേട്ടോ.
2: അതെ, 9 പാട്ടുകളായിട്ട് വിൻ ചെയ്തു.
1: അപ്പൊ ബീനാമ അടിപൊളിയാണ്, സൂപ്പറാണ്. എന്തേ, ദേ സമ്മാനത്തിലെ പാട്ടാണ് ദേ അടുത്തായിട്ട് വരുന്നത്. അപ്പൊ ഇനി അടുത്ത ഗെയിമിലും വിളിക്കണം, വിന്നർ ആവണം. അപ്പോ അച്ഛന്റെ അടുത്ത് അന്വേഷണം പറയണം കേട്ടോ. പിന്നെ അല്ല, കേട്ടാ മാത്രം പോരാ, ഇങ്ങോട്ട് വിളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം, നല്ല ഹാപ്പി ആയിട്ടിരിക്കട്ടോ. ഓക്കെ, അപ്പൊ അച്ഛൻ രാജവൻസന്റെ അടുത്ത് അന്വേഷണം പറയൂ.
2: അപ്പൊ അതാ ബീനാമ്മ, രാഹുൽ, രാജു ഇവർക്കൊക്കെ വേണ്ടിയിട്ടതാ നല്ല, അവര് ചോദിച്ച പ്രകാരം കരിമിഴിക്കുരുവിയെ കണ്ടില്ല.

0: അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റായി. അങ്ങനെ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിന്റെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായല്ലേ. അങ്ങനെ നമ്മുടെ മ്യൂസിക് ഗെയിം നല്ല അടിപൊളിയായിട്ട്
1: ഇപ്പോഴും കോൾ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
0: പക്ഷെ നമ്മുടെ സമയം കഴിഞ്ഞ് നമുക്ക് വിന്നറെ കിട്ടി. നമ്മുടെ വിന്നറുടെ പേര്
1: രാഹുൽ ആയിരുന്നു. നമ്മളെ വിളിച്ചത് ബീന അമ്മ പറഞ്ഞു കൊടുത്ത പ്രകാരം രാഹുൽ
0: അമ്മയുടെ ആജ്ഞ അനുസരിച്ച് വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ്. ഇന്ന് വിളിച്ച ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മഞ്ജുവും റഹീമും അന്ന് ശ്രീബ ഒക്കെ നന്നായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബേസിലാണ്
1: തുടക്കം കുറിച്ച് 5 കൊണ്ടുവന്ന് പെട്ടെന്ന് അങ്ങ് നിർത്തിയത്.
0: അപ്പൊ എന്തായാലും എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കായിരിക്കും നമ്മുടെ സ്കോർ ബ്രേക്ക് ചെയ്തോ ബ്രേക്ക് ചെയ്തോന്ന് പറയും. യെസ്, പക്ഷെ ലാസ്റ്റ് കോളർ ആലുവെന്ന് വന്നു രാഹുൽ എല്ലാം കൂടി പൊട്ടിച്ചു വലിയ വൻപൻ സ്കോറിലേക്ക് എത്തി. 8 സ്കോർ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട്. അപ്പൊ പക്ഷെ എല്ലാവരും മത്സരിച്ച് എല്ലാവരും തന്നെ നല്ല
1: എനർജി ആയിരുന്നു.
0: എല്ലാവരും മാക്സിമം പറയാനായിട്ട് നോക്കി. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ച എല്ലാവർക്കും, വിളിച്ചിട്ട് കിട്ടാതിരുന്നവർക്കും, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ഈവനിങ് വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലം
1: ഇന്നത്തേക്ക് നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്ന് ടാറ്റ പറയാണ് അല്ലേ.
0: ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ അംബ്ലീഷിനു,
1: ഞാൻ രേഷ്മ.
0: കേട്ടുകൊണ്ടിരിക്കൂ
1: ആകാശവാണി കൊച്ചി FM 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത സിപിഐഎം സംസ്ഥാന സമിതി യോഗം. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം നാളെ വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ്.

0: കമ്മീഷൻ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.

ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകളുമായി അംബ്ലീഷിനു. മുതിർന്ന കോൺഗ്രസ് നേതാവായി വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഇനി മുതൽ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം നാളെ വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം നാളെ തുടങ്ങും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നീറ്റ് UG പേപ്പർ ചോദ്യവുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. CBI

0: രാജ്യത്തെ 14 ഇടങ്ങളിൽ അന്വേഷണ ഏജൻസി ഇന്ന് പരിശോധന നടത്തി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow. ആകാശവാണി FM Rainbow 107.5. Musically yours.
2: Rhythm Roots. A nostalgic music journey with FM Rainbow 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

are listening to Rainbow FM 107.0.

are listening to Rainbow FM 107.3.